0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 July 23 വ്യാഴാഴ്ച. കൊല്ലവർഷം 1201. കർക്കിടകമാസം 7 വിശാഖം നക്ഷത്രം. മഹാനായ കവി കുമാരനാശാന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമില്ലെങ്കിൽ മാറ്റുമതിക്കളി നിങ്ങളെ താൻ. കാലം വൈകിപ്പോയി പ്രിയമുള്ളവരെ, കേവലം മാനുഷിക ധർമ്മമല്ല. കാലത്തിനനുസരിച്ച് സ്വയം മാറാനും പുതുക്കാനും തയ്യാറാകാത്തവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്നൊരു വലിയ സത്യമാണ് കുമാരനാശാൻ ഈ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ പഴയതും ദോഷകരവുമായ ശീലങ്ങൾ, നെഗറ്റീവ് ചിന്തകൾ, പുരോഗതിക്ക് തടസ്സമാകുന്ന രീതികൾ എന്നിവ നമ്മൾ സ്വയം മാറ്റിയെടുക്കണം. നമ്മൾ സ്വയം മാറാൻ തയ്യാറായില്ല എങ്കിൽ കാലവും സാഹചര്യങ്ങളും നമ്മെ നിർബന്ധപൂർവം മാറ്റുകയോ അല്ലെങ്കിൽ നമ്മളെ പിന്നിലാക്കി മുന്നോട്ടു പോവുകയോ ചെയ്യും. കാലം വൈകിപ്പോയി എന്ന് കവി ഓർമ്മിപ്പിക്കുന്നത് മാറ്റങ്ങൾക്കു വേണ്ടി ഇനിയും കാത്തു നിൽക്കാതെ ഇപ്പോഴേ പ്രവർത്തിച്ചു തുടങ്ങാമെന്ന മോട്ടിവേഷനാണ് നൽകുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് കർക്കിടക മാസം 7-ാം തീയതി. ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. കർക്കിടക മാസത്തിലെ 7-ാമത്തെ പുലരിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാമചരിതാമൃതം പരിപാടിയുടെ 1-ാമത്തെ വാരം ഇതായി ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ന് ഈ 7-ാം ദിനത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ലക്ഷ്മണോപദേശത്തിന്റെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീരാമൻ നൽകുന്ന ഏറ്റവും വലിയൊരു ജീവിത സന്ദേശമാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം, നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തമാകുന്ന ആ വരികളിലേക്ക് നമുക്ക് കടക്കാം. തസ്മാദ വിദ്യാമയമായ രൂപത്തെ വിദ്വാൻ പരിത്യജ വിദ്യ ഭജിക്കേണ. സാരാംശം ഇങ്ങനെയാണ്, അവിദ്യയെ അഥവാ തെറ്റായ അറിവുകളെയും അജ്ഞാനത്തെയും പൂർണമായും ഉപേക്ഷിച്ച് വിവേകമുള്ളവർ എപ്പോഴും വിദ്യയെ അഥവാ സച്ചിന്തകളെയും സൽക്കർമ്മങ്ങളെയും ഭജിക്കണമെന്നാണ് ഈ വരികളുടെ അർത്ഥം. ഇവിടെ വിദ്യ എന്ന് ഉദ്ദേശിക്കുന്നത് കേവലമായ അക്ഷരാഭ്യാസം മാത്രമല്ല, മറിച്ച് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ജ്ഞാനമാണ്. ജീവിതത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന അസൂയ, ദേഷ്യം, അഹങ്കാരം തുടങ്ങിയ അവിദ്യകളെ മനസ്സിന്റെ പടിക്ക് പുറത്താക്കണം. പകരം സ്നേഹം, കാരുണ്യം, ക്ഷമ തുടങ്ങിയ സൽഗുണങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ വിജയവും മനസമാധാനവും കൈവരിക്കാൻ സാധിക്കൂവെന്ന് രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇരുട്ടിനെ അകറ്റി വെളിച്ചത്തിലേക്ക് നടക്കാൻ, അജ്ഞതയെ മാറ്റി അറിവിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ. രാമായണ മാസത്തിലെ ആദ്യത്തെ ഒരാഴ്ച വളരെ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിലെ രാമായണ ചിന്തകളുമായി രാമചരിതാമൃതം തുടരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 23-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിര നേതാവും ലോകമാന്യ എന്നറിയപ്പെടുകയും ചെയ്ത ബാലഗംഗാധര തിലകൻ ജനിച്ചത് 1856 ജൂലൈ 23-ാണ്. മഹാരാഷ്ട്രയിൽ ജനിച്ച അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന അദ്ദേഹത്തിന്റെ സിംഹഗർജനം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ ആവേശമാണ് നൽകിയത്. ജനങ്ങളെ ഒന്നിപ്പിക്കാനായി അദ്ദേഹം ആരംഭിച്ച ഗണേശോത്സവവും കേസരി എന്ന പത്രവും ചരിത്ര പ്രസിദ്ധമാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സായുധ വിപ്ലവത്തിന്റെ വഴി തെരഞ്ഞെടുത്ത ഇതിഹാസ യോദ്ധാവ് ചന്ദ്രശേഖർ ആസാദ് ജനിച്ചത് 1906 ജൂലൈ 23-ാണ്. ഉത്തർപ്രദേശിൽ ജനിച്ച അദ്ദേഹം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയിലൂടെ ഭഗത് സിംഗ് അടക്കമുള്ള വിപ്ലവകാരികൾക്ക് വഴികാട്ടിയായി. കഗോരി, ട്രെയിൻ കൊള്ള, ലാഹോർ ഗൂഢാലോചന തുടങ്ങിയ സംഭവങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ അദ്ദേഹം ഒരിക്കലും ജീവനോടെ ബ്രിട്ടീഷ് പോലീസിന്റെ കൈകളിൽ അകപ്പെടില്ല എന്ന പ്രതിജ്ഞ മരണം വരെ കാത്തുസൂക്ഷിച്ചു. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് 1927 ജൂലൈ 23-ാണ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ കീഴിൽ മുംബൈ, അന്നത്തെ ബോംബെ സ്റ്റേഷനിൽ നിന്നാണ് ആദ്യമായി പരിപാടികൾ വായുവിലൂടെ ജനങ്ങളിലേക്ക് എത്തിയത്. ഇതാണ് പിൽക്കാലത്ത് സർക്കാർ ഏറ്റെടുക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറുകയും ചെയ്തത്. ഈജിപ്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ജൂലൈ 23 വിപ്ലവം നടന്നത് 1952-ാണ്. ജനറൽ മുഹമ്മദ് നഗീബ്, ഗമാൽ അബ്ദൽ നാസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെന്റ് എന്ന സൈനിക കൂട്ടായ്മ രാജ്യത്തെ ബ്രിട്ടീഷ് അനുകൂല ഭരണാധികാരിയായിരുന്ന ഫറൂഖ് രാജാവിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കി. ഈ വിപ്ലവമാണ് ഈജിപ്തിലെ രാജഭരണം അവസാനിപ്പിച്ച് റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിലേക്കും ബ്രിട്ടീഷ് സൈന്യത്തെ പൂർണമായും ഒഴിപ്പിച്ചുവിടുന്നതിലേക്കും നയിച്ചത്. ദൃശ്യമാധ്യമ രംഗത്ത് വലിയൊരു സാങ്കേതിക മുന്നേറ്റം നടത്തിക്കൊണ്ട് കാനഡയിലെ പ്രമുഖ പൊതുമേഖലാ ചാനലായ CBC തങ്ങളുടെ ആദ്യത്തെ നിറങ്ങളോടുകൂടിയ സംപ്രേഷണം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് 1966 ജൂലൈ 23-ാണ്. അതുവരെ കറുപ്പും വെളുപ്പുമായി ദൃശ്യങ്ങൾ കണ്ടിരുന്ന ജനങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. തുടർന്ന് വന്ന മാസങ്ങളിൽ കാനഡയിൽ ഉടനീളം കളർ ടെലിവിഷൻ വിപ്ലവം പടർന്നു പിടിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. അദൃശ്യമായ തരംഗങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുകയും ഒരേ സമയം അറിവും വാർത്തകളും സംഗീതവും പകർന്ന് മനുഷ്യ ജീവിതത്തിന്റെ വിശ്വസ്തനായ ചങ്ങാതിയായി മാറുകയും ചെയ്ത ശബ്ദമാന്ത്രികതയുടെ മഹോത്സവം ഇന്ന് ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനം, നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ. നമ്മുടെ ഉള്ളിൽ എന്നും റേഡിയോ തരംഗങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഓർമ്മകളെയും അനുഭവങ്ങളെയും നെഞ്ചോട് ചേർക്കുന്ന സുപ്രധാന ദിവസം 1927 ജൂലൈ 23 ഭാരതമണ്ണിൽ ഒരു കൂട്ടം മനുഷ്യരിലേക്ക് ഔദ്യോഗികമായി ആദ്യത്തെ ശബ്ദ തരംഗങ്ങൾ ഒഴുകിയെത്തിയത്. പിൽക്കാലത്ത് അത് രാജ്യത്തിന്റെ സാംസ്കാരിക ബോധത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. കാലം ഒരുപാട് മാറി. കാഴ്ചകളുടെയും ഡിജിറ്റൽ യുഗത്തിന്റെയും വലിയൊരു ലോകം നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടും റേഡിയോ എന്ന മാധ്യമത്തിന്റെ പ്രസക്തിയും ജനപ്രീതിയും ഇന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഏകാന്തതകളിൽ നല്ലൊരു കൂട്ടുകാരനായി, യാത്രകളിൽ വഴികാട്ടിയായി, പ്രതിസന്ധികളിൽ വിശ്വസനീയമായ വിവരങ്ങൾ നൽകുന്ന ഏക ആശ്രയമായി ഇന്നും റേഡിയോ നിലകൊള്ളുന്നു. ഭാവനയുടെ ലോകത്തേക്ക് വായനക്കാരെയും ശ്രോതാക്കളെയും ഒരുപോലെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ ശബ്ദ സംസ്കാരത്തിന് പ്രത്യേക കഴിവുണ്ട്. കേവലം വിനോദത്തിനപ്പുറം സമൂഹത്തിന്റെ താഴേത്തട്ടിലുള്ള മനുഷ്യരുടെ ശബ്ദമാകാനും പ്രാദേശികമായ തനിമകളെയും വാർത്തകളെയും ലോകത്തിനു മുന്നിൽ എത്തിക്കാനും പ്രക്ഷേപണ കലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാർത്തകളുടെ വിശ്വാസ്യതയാണ് ഇതിന്റെ ഏറ്റവും വലിയ കരുത്ത്. തലമുറകൾ എത്ര കഴിഞ്ഞാലും മാറ്റമില്ലാതെ തുടരുന്ന ആത്മബന്ധത്തിന്റെ പേരാണ് റേഡിയോ. വാക്കുകളിലൂടെയും സംഗീതത്തിലൂടെയും നമ്മുടെ ഓരോ ദിവസത്തെയും മനോഹരമാക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈ അദൃശ്യ തരംഗങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ഹൃദയം നിറഞ്ഞ ദേശീയ പ്രക്ഷേപണ ദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമാണ്.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക സമയത്ത് വീട്ടിൽ ലളിതമായി നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്ന ക്രിയകൾ എന്തൊക്കെയാണെന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. ദിവസവും ഇളം ചൂടുവെള്ളം കുടിക്കുക, എണ്ണ തേച്ച് കുളിക്കുക, ചൂടുള്ള ലഘുഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, മഴയിൽ നനഞ്ഞാൽ ഉടനെ തന്നെ ശരീരം വേഗം ഉണക്കുക, ദഹനശക്തി കുറയ്ക്കാൻ കഴിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഇവയാണ് ഏറ്റവും ലളിതമായും ഫലപ്രദമായും കർക്കിടകത്തിൽ നമുക്ക് പാലിക്കാൻ പറ്റുന്ന ചര്യകൾ.

പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: Info@7.
4: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. ഓണം ഖാദിമേള 2026 ജില്ലാതല ഉദ്ഘാടനം July 24 വൈകിട്ട് 3:30 ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് അങ്കണത്തിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി നിർവഹിക്കും. July 23 മുതൽ August 25 കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്നാണ് മേള സംഘടിപ്പിക്കുന്നത്. രമേശ് പിഷാരടി MLA അധ്യക്ഷനാകും. പാലക്കാട് നഗരസഭാ ചെയർമാൻ സ്മിതീഷ് സമ്മാന കൂപ്പൺ വിതരണവും ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N സരിത ആദ്യ വിൽപ്പനയും നിർവഹിക്കും. അസാപ് കേരളയുടെയും ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ July 25 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94 95 99 96 67 നമ്പർ ഒരിക്കൽ കൂടി 94 95 99 96 67. എനിക്കും വേണം ഖാദി എന്ന സന്ദേശവുമായി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണന മേളയിൽ July 23 മുതൽ 25 ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ ഗവൺമെന്റ് റിബേറ്റ് ലഭിക്കും. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയത്തിന്റെ കീഴിലുള്ള വിൽപ്പന കേന്ദ്രങ്ങളിലാണ് റിബേറ്റ് ലഭിക്കുക. ഖാദി ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമ സൗഭാഗ്യ, ടൗൺ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, തൃത്താല, കുമ്പിരി, കൊല്ലങ്കോട് എന്നിവിടങ്ങളിലുള്ള ഖാദി ഷോറൂമുകളിലും മണ്ണൂർ, ശ്രീകൃഷ്ണപുരം, പട്ടഞ്ചേരി, കളപ്പെട്ടി, വിളയോടി, എലപ്പുള്ളി, കിഴക്കഞ്ചേരി, മലക്കുളം ഗ്രാമ സൗഭാഗ്യകളിലും മൊബൈൽ സെയിൽസ് വാനിലും പ്രത്യേക മേളകൾ സംഘടിപ്പിക്കുന്നു. മേളയോടനുബന്ധിച്ച് എല്ലാ വിൽപ്പനശാലകളിലും ഖാദി കോട്ടൺ, സിൽക്ക്, മനീല ഷർട്ടിംഗ് എന്നീ തുണിത്തരങ്ങളും ഉന്നക്കിടക്കകൾ, തേൻ, മറ്റു ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രിക് കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയ ആകർഷകമായ സമ്മാന പദ്ധതിയും സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-34392 നമ്പർ ഒരിക്കൽ കൂടി 0491-25-34392. നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ 47 അംഗനവാടികൾക്ക് മുട്ട വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ ഫോമുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി July 25 ഉച്ചയ്ക്ക് 12 ടെൻഡർ ഫോമുകൾ നെന്മാറ ICDS ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0492-32-41-419 നമ്പർ ഒരിക്കൽ കൂടി 0492-32-41-419 പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 1-വർഷ ബിരുദ കോഴ്സുകളിലേക്ക് സ്പോർട്സ് കോട്ടയിൽ ഏതാനും സീറ്റ് ഒഴിവുകളുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതമുള്ള July 24 വൈകിട്ട് 4 മുൻപായി കോളേജിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോം കോളേജ് ഓഫീസിൽ ലഭിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-22-12-223 നമ്പർ ഒരിക്കൽ കൂടി 0466-22-12-223 കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് എല്ലാ ഗുണഭോക്താക്കളും September 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ബോർഡ് ചെയർമാൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-02-835 നമ്പർ ഒരിക്കൽ കൂടി 0491 2852 3 5. അനങ്ങനടിക്ക് രാമ പഞ്ചായത്ത് പരിധിയിലെ പന്നമണ്ണ അമ്പലവട്ടം റാസ്കോ ട്രേഡിംഗിൽ റെൻഡറിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച വിവരം രേഖാമൂലം ഓഗസ്റ്റ് 10 അറിയിക്കണമെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. pkd.sm@kerala.gov.in ഇമെയിൽ മുഖേനയോ ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിലോ വിവരമറിയിക്കാത്ത പക്ഷം നിയമാനുസൃതമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ചിറ്റൂർ ICDS പ്രൊജക്ടിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ കാർ മാസവാടകയ്ക്ക് നൽകുന്നതിന് വ്യക്തികൾ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ജൂലൈ 29 വൈകിട്ട് 3 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0492 3273 7 3 6 7 5. നമ്പർ ഒരിക്കൽ കൂടി 0492 3273 7 3 6 7 5. ഇതോടുകൂടി ഇൻഫോസെവൻ പൂർണ്ണമാകുന്നു. നന്ദി.
3: Listen without break. With Ahalya FM 90.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. സ്വയം ചികിത്സ ചെയ്യാതെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ കണ്ട് ഓരോരുത്തരുടെ ശരീരഘടനയ്ക്കനുസരിച്ചിട്ടുള്ള മരുന്നുകളും അതുപോലെ എണ്ണയും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും നിലനിർത്താൻ വേണ്ട മുൻകരുതലുകൾ ഈ കർക്കിടക കാലത്തിൽ ചെയ്യേണ്ടതാണ്.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 9075.
7: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: ലിസൺ വിതൗട്ട് ബ്രേക്ക്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സ കഴിഞ്ഞാൽ ഉടനെ പഴയ ഭക്ഷണ രീതിയിലേക്ക് ഉടൻ മാറാമോന്ന് പലരും ചോദിക്കാറുണ്ട്. പാടില്ല. കർക്കിടക ചികിത്സ പ്രധാനമായും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതേപോലെ തന്നെ ദഹനശക്തി വർദ്ധിപ്പിക്കാനുമാണ് സഹായിക്കുന്നത്. ചികിത്സയ്ക്ക് ശേഷം ക്രമമായി മാത്രമേ ആഹാരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ പാടുള്ളൂ. ലഘുഭക്ഷണത്തിൽ നിന്ന് പതുക്കെ മാത്രം സാധാരണ ഭക്ഷണത്തിലേക്ക് മാറുക. പെട്ടെന്നുള്ള മാറ്റം ദഹനശക്തിയെ വീണ്ടും ദുർബലമാക്കാൻ കാരണമാകുന്നു.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിത്താ.
2: ഹലോ, നമസ്കാരം. എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇന്ന് നമുക്ക് എന്തിനെ കുറിച്ച് സംസാരിക്കും എന്ന് ഞാൻ ആലോചിച്ചപ്പോ വളരെ ഡീപ്പായിട്ട് നമുക്കൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് പിന്നെ കാണാം എന്നുള്ളത്, അല്ലേ? സി യു സൂൺ എന്നുള്ളത് പറയാറുണ്ട്, സി യു ലേറ്റർ നമ്മൾ പറയാറുണ്ട്, ആ ബൈ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ പിരിയാറുണ്ടല്ലേ. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ്, വെൻ വി യൂസ് വെൻ പാർട്ടിങ് വേസ്, റൈറ്റ്? പക്ഷെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷരായി പോകും. സഡൻ ആയിട്ടുള്ള ഒരു ഡിസപ്പിയർ ആയിരിക്കും അവർ ചെയ്യുക. ഇതിൽ ഏറ്റവും ക്രേസി ആയിട്ടുള്ള ഒരു പാട്ട് എന്താന്ന് വെച്ചാല് അത് വളരെ നാച്ചുറലി ആണ് ചെയ്യുക. നമ്മൾ ആദ്യം അതങ്ങനെ ശ്രദ്ധിക്കില്ല. ഇവരിങ്ങനെ പോയതോ ഒന്നും നമ്മൾ അറിയില്ല. അതൊരു ഡ്രമാറ്റിക് ബ്രേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു സാധാരണമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, ഒരു നോർമൽ ആയിട്ടുള്ള സംസാരം, അതിനുശേഷം നമ്മൾ വഴി പിരിഞ്ഞങ്ങ് പോവാണ്. നമ്മൾ അവരെ നോക്കി കൈ കാണിക്കും, പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് നടന്നു പോകും. ബട്ട് പിന്നെ നെവർ ഹാപ്പൻസ്. ആ പിന്നെ സംഭവിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ യുവർ ലൈഫ്. ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ലൈഫിലേക്ക് വന്ന് കുറെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മളിൽ നിന്ന് അകന്നങ്ങോട്ട് പോകുന്ന ആളുകൾ, നമ്മൾ പോലും അറിയാതെ അവരങ്ങ് ഡിസപ്പിയർ ആയി പോവാണ്. അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒട്ടുമിക്ക ആളുകളുടെ ലൈഫിലും അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എങ്കിലും ഉണ്ടാവും, ഒരു മനുഷ്യനെങ്കിലും ഉണ്ടാകും. ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷരായി പോകുന്ന ആളുകൾ, അതൊരു വമ്പൻ ഗംഭീര തിയറിയാണ്. അതിനെ കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോലയിൽ ഞാൻ സംസാരിക്കുന്നത്. എന്താണ് തിയറി എന്ന് കേൾക്കാൻ തിടുക്കായി എന്ന് എനിക്കറിയാം. പക്ഷെ അതിനു മുന്നേ പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. എഴുത്തോലയാണ് കേൾക്കുന്നത് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെയൊക്കെ ഒരു വിചാരണ്ടേ, നമ്മളാണ് ഈ ലൈഫിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതെന്നല്ലേ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഈ പ്രകൃതി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിന് അതിൻ്റെതായിട്ടുള്ള ചില റൂട്ടുകളുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ചില മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു, നമ്മളെ അത്രമാത്രം സന്തോഷിപ്പിക്കാനായിരിക്കും ചില ആളുകൾ കടന്നു വരണേ. ചില ആളുകൾ വരുന്നത് നമ്മളെ കരയിക്കാനായിരിക്കും, തകർക്കാനായിരിക്കും. മിക്ക ആളുകളും വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു പാഠം പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഓരോരുത്തർക്കും, നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകൾക്കും ഈ പ്രകൃതി എന്ന് പറയുന്ന സംഭവം ഒരു വലിയ അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ അസൈൻമെന്റും ചെയ്ത് തീർത്ത ശേഷം അവർ നമ്മുടെ ലൈഫിൽ നിന്നങ്ങ് പോകുന്നു. ഒരു എന്താ പറയാ, പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ പിന്നെ കാണാത്ത വിധം നമ്മൾ അപ്രത്യക്ഷരായി പോകുന്നു. പക്ഷെ അവരൊക്കെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ തിയറിയാണ് ദ ലാസ്റ്റ് മീറ്റിംഗ് തിയറി. നമ്മുടെ കോളേജ് ലൈഫിൽ ചിലപ്പോൾ ഒരു പ്രത്യേക ഫ്രണ്ട് നമുക്കുണ്ടാകും. നമ്മൾ ഡിപ്രഷൻ അടിച്ച് ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വരും. അവർ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, ചിരിപ്പിക്കും, ഒരു പുതിയ വഴി കാണിച്ചു തരും. നമ്മൾ വിചാരിക്കും ഇവൻ ലൈഫ് ലോങ് നമ്മുടെ കൂടെ കാണും, അല്ലെങ്കിൽ ഇവള് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ സോൾമേറ്റാണ്, എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളാണ്. പക്ഷെ ആ കോഴ്സ് കഴിയുന്നതോടെ എങ്ങോട്ടോ പോകും. നമ്മൾ ചിലപ്പോൾ ഒരേ സിറ്റിയിൽ കാണും, മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടാകും, പക്ഷെ പിന്നീട് ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. അങ്ങനെയാണ് നമ്മൾ അത്രയും നാള് നമ്മൾ എല്ലാ ദിവസവും വിളിച്ച് അന്വേഷിച്ചിരുന്ന, മെസ്സേജ് അയച്ചിരുന്ന, സംസാരിച്ചിരുന്ന, കണ്ടിരുന്ന ആ പ്രത്യേക ഫ്രണ്ട് ഒരേ സിറ്റിയിൽ തന്നെയാണെങ്കിലും നമ്മൾ തമ്മിൽ, നിങ്ങൾ തമ്മിൽ ഒരിക്കലും കാണില്ല. അതൊരു അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ തിയറിയാണ് ദി ലാസ്റ്റ് മീറ്റിംഗ് തിയറി. ഒരു വിധത്തിൽ നോക്കുമ്പോൾ അത് നല്ലൊരു കോൺസെപ്റ്റാണ്. പക്ഷെ വേറൊരു വിധത്തിൽ നോക്കുമ്പോൾ അത്ര നല്ല കോൺസെപ്റ്റ് ആണോ എന്ന് കൂടെ നമ്മൾ ചിന്തിച്ചു പോകും. അതേക്കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോലയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പാട്ടിന് ശേഷം വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോല, കൂടെ ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നേ. ഒരു ദിവസം മിട്ടുവിന്റെ മുറ്റത്ത് ചിറകിനൊക്കെ പരിക്കേറ്റ് എന്തോ ഒരു ഡേഞ്ചറിൽ പെട്ട ഒരു തത്തമ്മ വന്നു വീണു. മിട്ടു അതിന് ദിവസവും പഴവും വെള്ളമൊക്കെ നൽകി വളരെ സ്നേഹത്തോടെ അതിനെ നോക്കി വളർത്തി. തത്തമ്മയുടെ ഈ ചിറകിന്റെ ആ പരിക്കൊക്കെ മാറിയ സമയത്ത്, അതൊക്കെ ഒന്ന് ഓക്കെ ആയ സമയത്ത്, പറക്കാൻ ആയ സമയത്ത് അത് ആകാശത്തേക്ക് പറന്നുപോയി. അതിനുശേഷം മിട്ടുവിന് ആ തത്തമ്മയെ പിന്നീട് ഒരിക്കലും കാണാൻ പറ്റിയില്ല. തത്തമ്മയ്ക്ക് മിട്ടുവിന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത് അല്ലേ. അപ്പോ മിട്ടുവിന് ചിലപ്പോ ആ തത്തമ്മയും വേണമായിരുന്നു ഒരു കൂട്ടുകാരനായിട്ട്. ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അവരൊന്നിച്ച് ജീവിച്ച് പരസ്പരം സഹായിച്ച്. അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞപ്പോ പ്രകൃതി അവര് രണ്ടുപേരെയും രണ്ടു വഴിയിലാക്കി. അങ്ങനെ ഓരോ ആളുകളും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കാനോ സഹായിക്കാനോ ഒക്കെ ആയിരിക്കും അത്. ആ കാര്യം കഴിയുമ്പോൾ യൂണിവേഴ്സ് തന്നെ അവരെ നമ്മളിൽ നിന്ന് മാറ്റും. ഈ മിട്ടു തത്തമ്മയ്ക്ക് അവസാനമായിട്ട് പഴം കൊടുത്തപ്പോൾ ഇതാണ് ഞങ്ങളുടെ അവസാന കൂടിക്കാഴ്ച എന്ന് ഒരിക്കലും ആ കുട്ടി അറിഞ്ഞിരുന്നില്ല, ആ തത്തമ്മ അറിഞ്ഞിരുന്നില്ല. സാധാരണ ഒരു ദിവസം പോലെയായിരുന്നു അത്. അതുപോലെ നമ്മൾ പല ആളുകളെയും അവസാനമായി കാണുമ്പോൾ അത് അവസാനത്തെ തവണയാണെന്ന് നമ്മൾ ഓർക്കാറില്ല. നമ്മൾ ഇന്ന് കാണുന്ന കൂട്ടുകാർ നാളെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൂടെ ഉള്ളപ്പോൾ എല്ലാവരോടും നന്നായി സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും വേണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിയറിയാണ് ദ ലാസ്റ്റ് മീറ്റിംഗ് തിയറി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകളും,
2: എവ്രി പേഴ്സൺ ദാറ്റ് എൻറ്റേഴ്സ് യുവർ ലൈഫ്,
1: അതൊരു സ്പെസിഫിക് പേർപ്പസിൽ അല്ലെങ്കിൽ ഒരു ടൈം ലൈനിലായിരിക്കും കടന്നു വരുന്നത്. ഓരോ ആളുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ദി മൈറ്റ് ബി ദർ ടു ടീച്ച് എ ലെസൺ, അല്ലെങ്കിൽ ഒരു ടഫ് ഫേസിൽ നിങ്ങൾക്ക് ഒരു സഹായം തരാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ആളായിരിക്കും നമ്മുടെ മുഖത്തൊരു സ്മൈല് കൊണ്ടുവരുന്നത്. എന്തെങ്കിലും പഠിപ്പിക്കാനോ സഹായിക്കാനോ എന്തെങ്കിലും കാരണം കൊണ്ടാണ് നമ്മൾ ഓരോ മനുഷ്യരെയും കണ്ടുമുട്ടുന്നത് എന്ന് പറയുന്ന തിയറിയാണ് ദ ലാസ്റ്റ് മീറ്റിംഗ് തിയറി. അത് പ്രകൃതിയുടെ ഒരു മാജിക്കാണ്. അവരിലൂടെ ജീവിതം നമ്മൾ എവിടെ എത്തിക്കണമായിരുന്നോ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ, വൺസ് ദാറ്റ് പേർപ്പസ് ഇസ് സെർവ്ഡ്, വൺസ് ദേ ഹാവ് സേഫ്ലി ഗൈഡഡ് യു ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് യുവർ ലൈഫ്, ദ യൂണിവേഴ്സ് ജെന്റ്ലി ഡ്രിഫ്റ്റ്സ് ദ വേ. അക്കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ താനെ അവരെ നമ്മളിൽ നിന്ന് മാറ്റും. അവിടെ ഡ്രാമയില്ല, ടോക്സിസിറ്റി ഇല്ല, ഒന്നുമില്ല. വളരെ ക്വയറ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഫെയിൽ ഔട്ട് ആകും. നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ വഴക്കോ പിണക്കോ ഒന്നും കൂടാതെ ചില മനുഷ്യർ നമ്മുടെ ലൈഫിൽ നിന്ന് വളരെ സ്വാഭാവികമായി അപ്രത്യക്ഷമാകില്ലേ? അതിന് കാരണം നമ്മളും അവരും തമ്മിലുള്ള ആ ഒരു ചാപ്റ്റർ പ്രകൃതി അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നതാണ്. അപ്പൊ ഇപ്പൊ കൂടെയുള്ള സമയത്ത് നമ്മൾ പരസ്പരം സ്നേഹിച്ച് അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ആരോഗ്യവാനായ ഒരാൾക്ക് സുഖചികിത്സയുടെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഉണ്ട്. ആയുർവേദത്തിൻ്റെ ലക്ഷ്യം തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം എന്നുള്ളതാണ്. രോഗം വന്നാൽ മാത്രം ചികിത്സിക്കുക എന്നുള്ളതല്ല, ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതുള്ളൂ എന്നതുകൂടിയാണ് ആയുർവേദത്തിൻ്റെ ലക്ഷ്യം. അതിനാൽ സുഖചികിത്സ പ്രതിരോധ ചികിത്സയുടെ ഭാഗമായിട്ടാണ് കാണേണ്ടത്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

കുറച്ച് ദിവസമായി ഞാൻ ഈ ഒരു പാട്ട് കേട്ടിട്ട്, അഹല്യ വിശ്വസിന്റെ ടൈറ്റിൽ സോങ് കേട്ടിട്ട് കുറച്ച് ദിവസമായി. എപ്പോ കേട്ട് കഴിഞ്ഞാലും എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നൊരു പാട്ടാണ് കേട്ടോ അഹല്യ വിശ്വസിന്റെ ടൈറ്റിൽ സോങ് എന്ന് പറയുന്നത്. ഏറെക്കുറെ 10 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് ഒരു ഫ്രഷ്നെസ് ഫീലാണ്, ഒപ്പം തന്നെ ചെറിയൊരു ടെൻഷനുമാണ്. എന്താണെന്ന് അറിയില്ല, കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ ടെൻഷൻ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ അയ്യോ അഹല്യ വിശ്വസിൽ കയറാൻ പോവാണല്ലോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് പറയണം. ഈ രാവിലെ ഈ ഒരു മിനിറ്റുള്ള അഹല്യ വിശ്വസിന്റെ ടൈറ്റിൽ സോങ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം പറയണം കേട്ടോ. ഇന്ന് വിളിക്കുന്ന എല്ലാവരും, മെസ്സേജ് അയക്കുന്ന എല്ലാവരും, നമസ്കാരം. അഹല്യ FM 90.4 അഹല്യ വിഷസ് ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ സുനിൽ. അപ്പോൾ ഇനി കുറച്ച് സമയം ഞാൻ ഇവിടെ കാണും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും വിഷസ് അറിയിക്കാനും, ഒപ്പം തന്നെ നല്ല കുറേ പാട്ടുകളൊക്കെ നിങ്ങളുടെ കാതോരം എത്തിക്കാനുമായിട്ട്. ഓക്കെ, ഇന്ന് ജൂലൈ 23 എന്താണ് സമയം ഏത് വഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ജൂലൈ മാസം ഏകദേശം തീരാറായി. ഇനിയിപ്പോൾ ഒരു 1 വീക്ക് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാസത്തിന് ഏറെക്കുറെ തീരുമാനമൊക്കെ ആവും. ആദ്യത്തെ 7 മാസങ്ങൾ, 2026 എന്ന വർഷത്തിലെ ആദ്യത്തെ 7 മാസങ്ങൾ ഇങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്ന് ഈ ഒരു ജൂലൈ 23 തമിഴ്നാട്ടിൽ തമിഴ് സിനിമാ പ്രേമികളൊക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. തമിഴ് സിനിമാ പ്രേമികൾ മാത്രമല്ല, തമിഴ് സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു ദിവസം ഇങ്ങനെ തമിഴ് ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. കാര്യം ഇന്ന് തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാറുമായിട്ടുള്ള ധളപതിയുമായിട്ടുള്ള വിജയുടെ അവസാനത്തെ ചിത്രം, വിജയുടെ കരിയറിലെ സിനിമാ കരിയറിലെ അവസാനത്തെ ചിത്രമായിട്ടുള്ള ജനനായകൻ എന്ന് ഇതാ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഒരുപാട് കോലാഹലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ പ്രിൻ്റൊക്കെ ഇറങ്ങി, അതിൻ്റെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി അല്ലേ, എന്തൊക്കെയാ സംഭവിച്ചല്ലേ, ഒരു സിനിമ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ എന്ന് പറയുന്നത്. അപ്പോ വിജയുടെ കരിയറിലെ ലാസ്റ്റ് സിനിമ എന്ന് പറയപ്പെടുന്ന ജനനായകൻ എന്ന തിയേറ്ററുകളിൽ എത്തി. എല്ലാവരും ആഘോഷപൂർവ്വം ആ ഒരു സിനിമ ഇങ്ങനെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ സ്റ്റോറിയൊക്കെ നോക്കുകയായിരുന്നു. ഒരുപാട് പേര് സിനിമയുടെ ആ ഒരു ടൈറ്റിലൊക്കെ വരുന്നത് സിനിമാ തിയേറ്ററിൽ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ സ്റ്റോറീസിലൂടെ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക, എൻജോയ് ചെയ്യുക. വിജയ് തിയേറ്ററിൽ കാണുന്ന അവസാനത്തെ ചിത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി എൻജോയ് ചെയ്യാം. നല്ല മൂവി ആവട്ടെ. വിജയ് ആരാധകർക്കും അതുപോലെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകളൊക്കെ നേരുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനനായകൻ റിലീസാണ്. ഒപ്പം തന്നെ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെയൊക്കെ മനസ്സിലേക്ക് തമിഴ് സിനിമ എന്ന് പറയുമ്പോൾ വിജയ് സൂര്യ അങ്ങനെയൊക്കെയാണ് പറയല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ വിജയ് സൂര്യ ഫാൻ ഫൈറ്റൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് സൂര്യയുടെ ജന്മദിനം കൂടിയാണ്, സൂര്യയുടെ ബർത്ത്ഡേ കൂടിയാണ്. സൂര്യയുടെ ഒരു പുതിയ മൂവി വരാനായിട്ട് പോകുന്നു. അപ്പോൾ സൂര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ, ഒരു സ്റ്റാറിൻ്റെ ബർത്ത്ഡേ ദിവസം മറ്റൊരു സ്റ്റാറിൻ്റെ അവസാനത്തെ സിനിമ റിലീസാവുന്നു. അത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആണ്. അപ്പോൾ എനിക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു നായകനാണ് സൂര്യ. ഇപ്പം എന്താ പറയുക, ഒരു സ്റ്റാർ പരിവേഷമുള്ള സിനിമകളിൽ മാത്രം അഭിനയിക്കാതെ, ഇത്രയും വലിയ സ്റ്റാറൊക്കെ ആയിട്ടും അങ്ങനെ ഒരു പരിവേഷം കിട്ടുന്ന സിനിമകളിൽ മാത്രം അഭിനയിക്കാതെ കലാമൂല്യമുള്ള കുറേ നല്ല സിനിമകളുടെ ഭാഗമാകാനായിട്ട് സൂര്യ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സൂര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമല്ലാതെ വിജയ് ഓർ സൂര്യ, ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം, വിജയ് ഫാൻ ഓർ സൂര്യ ഫാൻ, ഈ രണ്ട് ഫാൻസിൽ ഏത് ഫാനാണ് നിങ്ങൾ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനും ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാനും എന്നെ വിളിക്കേണ്ട നമ്പർ 8 8 1 5 0 9 0 0 ആണ്. 82 81 50 90 00 ആണ് നമ്പർ, സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. വിജയുടെ സിനിമ റിലീസാണ്, സൂര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ഏത് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആരുടെ പാട്ട് കൊടുക്കും. ഞാനിങ്ങനെ അയലിയോടൊക്കെ ചോദിച്ചു ആരുടെ പാട്ട്, വിജയുടെയും സൂര്യയുടെയും പാട്ടുകൾ കൊടുക്കാമല്ലേ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചെങ്കിലും വല്ല, വിജയുടെ സിനിമ റിലീസല്ലേ, ബർത്ത്ഡേ ഒന്നുമല്ലല്ലോ. കഴിഞ്ഞ മാസമായിരുന്നു വിജയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ June 22. അപ്പം അന്ന് വിജയുടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇന്ന് സൂര്യയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഇന്ന് സൂര്യയുടെ പാട്ടുകൾ വെക്കൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് സൂര്യയുടെ പാട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. പുതിയതും പഴയതുമായിട്ടുള്ള കുറച്ച് നല്ല പാട്ടുകളാണ്. അതിലെ ആദ്യത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം. അഹല്യ FM 90.4 ഇത് അഹല്യ വിഷസ്, കൂടെയുണ്ട് ഞാൻ സുനിൽ.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
3: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
2: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: അഹല്യ വിഷസ്. Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: സമയം 8 കഴിഞ്ഞ് 14 ആണ്. അഹല്യ വിശസാണ്. അഹല്യ FM 90.4 സുനിലിനൊപ്പം ഇങ്ങനെ കേട്ട് കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു. ആരാണ് നോക്കട്ടെ. ഹലോ
8: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
8: മോർണിംഗ് മോർണിംഗ്, പ്രജിത്ത് ആണ്.
0: പ്രജിത്ത് അല്ലെ? പ്രജിത്ത് എവിടെ നിന്ന് വിളിക്കുന്നത്?
8: പൊൽപ്പുള്ളി ആണ്.
0: പൊൽപ്പുള്ളി ഫസ്റ്റ് ടൈം ആണോ സംസാരിക്കുന്നത്? നേരത്തെ വിളിച്ചിട്ടുണ്ടോ?
8: ഞാൻ സുനിലിനോട് സംസാരിക്കുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും. എനിക്ക് കോള് വിളിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് തവണ എനിക്ക് കിട്ടി.
0: രണ്ട് തവണയായിട്ട് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രജിത്ത് എന്താ ചെയ്യുന്നത്?
8: ഞാനൊരു NBFC മേഖലയിൽ വർക്ക് ചെയ്യാം.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
8: സുഖമായിട്ട് പോകുന്നു, സുഖമായിട്ട് പോകുന്നു.
0: ടാർഗറ്റ് ഒക്കെ ഉണ്ടോ?
8: സെയിൽസ് ആണ്, അപ്പോ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടാണോ
0: വരുന്നത്? അതൊക്കെ അച്ചീവ് ചെയ്യാറുണ്ടോ?
8: തീർച്ചയായിട്ടും.
0: അങ്ങനെ പ്രഷറുള്ള ജോലിയാണോ അതോ കൂളായിട്ട് പോകുന്ന ജോലിയാണോ, എങ്ങനെയാണ്?
8: അതായത് ജോലിയെ ജോലിയുടെ ഭാഗമായി എടുത്താൽ അത് പ്രഷറില്ല.
0: ലൈഫ് മുഴുവൻ പ്രഷറായി മാറും അല്ലെ?
8: എല്ലാം കൊണ്ടും പ്രഷറായി മാറും. കാരണം അത് ജോലിയും ജീവിതവും അല്ലെങ്കിൽ ഫാമിലിയും ഒക്കെ പാടെ ആവുമ്പോഴും അതിന് അതിന്റേതായിട്ട് രീതിയിൽ എടുക്കുക.
0: 9 to 5 പ്രഷർ മതി. അതിന് കൂടുതൽ
8: അത് കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ചു വെക്കുക, ആ ഷട്ടോ അല്ലെങ്കിൽ ആ ഒരു ഭാരം അഴിച്ചു വെക്കുക.
0: ഓക്കെ, അതെന്തായാലും എനിക്ക് ഇഷ്ടമായി. അപ്പൊ പ്രജിത്തിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
8: വീട്ടില് വൈഫ്, രണ്ട് കുട്ടികള്, അച്ഛനും.
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
8: സുഖമായിട്ടിരിക്കുന്നു.
0: അപ്പൊ പറയൂ, വിജയ് ഫാൻ ഓർ സൂര്യ ഫാൻ?
8: അങ്ങനെ
0: ഫാനല്ല, ഞാൻ ഒരു AC ആണ്. എങ്ങനെയാണോ,
8: സാധാരണഗതിയിൽ പാട്ട് കേൾക്കും എന്നുള്ളതിലുപരി ഈ പറയുന്ന സിനിമ കാണല് കുറവ് തന്നെയാണ്. വരുമ്പോൾ അത് കാണുന്നല്ലാതെ, അല്ലെങ്കിൽ ഒരു ഫാൻ ഇപ്പം രാവിലെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകളുടെ സ്റ്റാറ്റസ് ഞാൻ കണ്ടു, ദളപതി വിജയ്, അതായത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അവര് ഫസ്റ്റ് ഷോ 5 മണിക്കോ 4 മണിക്കോ അത്ര ആവോ എനിക്കറിയില്ല. അത് അപ്പം ആ രീതിയിലൊക്കെ അവരുടെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കാണുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു ക്രൈസ് ഉള്ള ഒരാളല്ല, എങ്കിൽ പോലും അത് കാണാൻ ശ്രമിക്കാറുണ്ട്. അത്
0: തിയേറ്ററിലൊന്നും
8: പോയി കാണാറില്ല, പക്ഷെ TVയിലും മറ്റു കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. എങ്കിൽ പോലും ബേസിക്കലി ഞാൻ ഈ സിനിമ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ എന്തെങ്കിലും അവയർനെസ് കൊടുക്കുന്ന സിനിമയോടടുത്ത് എനിക്ക് താല്പര്യമുണ്ട്. അതിനകത്ത് ഈ രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ ഈ രണ്ട് അഭിനേതാക്കൾ, അതായത് വിജയും അതുപോലെ തന്നെ സൂര്യയും, ഇവർക്കൊക്കെ മുമ്പിൽ ഒരുപാട് അഭിനേതാക്കളുണ്ട്. അതായത് ഈ വിജയും അല്ലെങ്കിൽ പറയുന്ന സൂര്യയുടെ ഒക്കെ മുമ്പിൽ ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സ് ഉണ്ട്, തമിഴിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ. അപ്പം അവർക്ക് ഒരുപാട് മോട്ടിവേഷൻസും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവയർനെസ്സോട് കൂടിയിട്ട് സിനിമ ചെയ്യാറുണ്ട്. അപ്പൊ അത് ജനങ്ങൾക്ക് ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അതിൽ വരുന്ന ഓരോ പാട്ടും അപ്പം ആ പാട്ടുകളും അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ രജനി, അദ്ദേഹത്തിന്റെ എല്ലാ സോങ്സുകളിലും ഒരു മോട്ടിവേഷൻ സോങ് ഉണ്ടാവും,
9: എല്ലാ സിനിമകളിലും ഉണ്ടാവും, ഒരു മോട്ടിവേഷൻ
8: എല്ലാ സിനിമകളിലും ഉണ്ടാവും. അതിനകത്ത് അതിന്റേതായ രീതിയിൽ ഒരു പക്വതയോട് കൂടിയിട്ട് അദ്ദേഹം സിനിമ ചെയ്യാറ്. അപ്പൊ അതിലൊരു പരിധി വരെ എന്റെ അഭിപ്രായം എന്താ പറയുകയാണെങ്കിൽ സൂര്യയാണ് പറയുന്ന അദ്ദേഹത്തെക്കാൾ. പക്ഷേ അദ്ദേഹം കുറവല്ല, അദ്ദേഹം അതിനേക്കാളും ഫാൻ ബേസ് ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പോഴത്തെ സിഎം ആണ്. അപ്പൊ എല്ലാ ബഹുമാനവും ഉണ്ട്. അതിലുപരി പേഴ്സണലി പറയുകയാണെങ്കിൽ സൂര്യയാണ്
9: കുറച്ചുകൂടി താല്പര്യം. വളരെ കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ പ്രജിത്ത്.
8: അല്ല കാരണം നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫും അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ലൈഫും അവരുടെ സിനിമകളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ അധികമായിട്ട് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള സിനിമകളിലൊന്നും ഈ സൂര്യ അഭിനയിക്കാറില്ല.
9: അങ്ങനെ ഒരു
8: അദ്ദേഹം നല്ല ക്യാരക്ടറാണ് അല്ലെങ്കിൽ നല്ല സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിനുപരി അവരുടെ ഫാമിലി നമ്മൾ വായിച്ചു കേൾക്കുന്നു അല്ലെങ്കിൽ കണ്ടു കാണുന്ന ഒക്കെ ആയിട്ടുള്ള നല്ല രീതിയിൽ അവരുടെ വൈഫ് ജ്യോതിക, അവരുടെ ഫാമിലി, അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്താ പറയാ
9: സൂര്യയാണ് ഒരു മോട്ടിവേറ്ററാണ്. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു പ്രജിത്ത്, ഒരുപാട് സന്തോഷം. ഇന്ന് ആർക്കാ വിശ്വാസ കൊടുക്കാനുള്ളത്?
8: എല്ലാവർക്കും. അപ്പൊ ഈ പറയുന്ന സൂര്യയുടെ ബർത്ത്ഡേയാണ് ഇന്ന് എന്ന് ചൊല്ലി പറഞ്ഞപ്പോഴാണ് എനിക്കറിഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു ദിവസം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ വിശ്വാസമൊന്നും അറിയില്ല എങ്കിൽ പോലും
9: നമുക്ക് പറയാമല്ലോ,
8: പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അത് കൂടാതെ ഇന്ന് ജന്മദിനം, അതുപോലെ തന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. ഞാൻ സാധാരണഗതിയിലെ ഞാൻ എപ്പോഴും ഈ റേഡിയോ എന്ന് പറയുന്ന സംഭവം ഈ ഒരു അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ടാണത് എന്താ പറയാ ഞാൻ കേൾക്കാൻ തുടങ്ങിയതും അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്.
9: താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. വിളിച്ചത് പ്രജിത്ത് ആയിരുന്നു. പ്രജിത്ത് സൂര്യ ഫാനാണ്. സിനിമകളുടെ ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മെസ്സേജ് നൽകുന്ന സിനിമകൾ കൊടുക്കുന്നത് കൊണ്ട് സൂര്യ ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ,
10: ഗുഡ് മോർണിംഗ്.
9: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
10: കൊറേ നാളിന് ശേഷം കോള് കിട്ടി, സന്തോഷം.
9: സന്തോഷം. സുജാ മുകുന്ദൻ പുതുശ്ശേരി. കുറച്ചധികം നാളായി നമ്മൾ സംസാരിക്കുന്നു, അല്ല സംസാരിച്ചിട്ടല്ലേ?
10: അതെ അതെ, ഒരുപാട് വിളിച്ചിട്ടും ഞാൻ അഹലേക്ക് വിളിച്ചിട്ടും ഒത്തിരി നാളായി. ഇന്നൊരു ഇമ്പോർട്ടന്റ് ഡേ ആയതുകൊണ്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ല.
9: ഓക്കെ, അപ്പോ എന്താണ് സുജ ചേച്ചിയുടെ വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു? ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ഏത് വഴിക്ക് പോകുന്നു?
10: നന്നായിട്ട് അടിച്ചു പൊളിച്ചു പോകുന്നുണ്ട്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എന്താ പറയാ ഇന്ന് മൊത്തം സൂര്യയുടെ പാട്ടാണെന്നൊക്കെ. അപ്പൊ നമുക്ക് എന്റെ മാത്രം അഭിപ്രായമാണ്, എപ്പോഴും ഈ തമിഴ് മറ്റേ ഞാനിപ്പോ കാറിൽ കയറിയാലും അല്ലെങ്കിൽ വീട്ടിൽ നിന്നാലും നമുക്ക് ഒത്തിരി പാലക്കാടുകാർക്ക് ഒരുപാട് തമിഴ് റേഡിയോ കിട്ടാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനല് നമ്മുടെ ഇത് റേഡിയോ വെക്കുമ്പോഴും തമിഴ് വെക്കുമ്പോ ഒരു സങ്കടം ഉണ്ട്. അതിന് കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ചൊരു ചർച്ച ായിരുന്നു. പക്ഷെ അത് ആവാം, ഒട്ടും വേണ്ടാന്നല്ല, തമിഴിനോട് എനിക്ക് ഒരു ഇതും ഇല്ല. ഞാൻ എനിക്ക് തമിഴ് സംസാരിക്കാൻ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്, എല്ലാമാണ്. പക്ഷെ എപ്പോഴും അത് വേണ്ട. ഇപ്പൊ ഇന്ന് മൊത്തം തമിഴാണെങ്കിൽ അതിനോട് കുറച്ചൊരു സങ്കടമുണ്ട്.
9: ഇല്ല, ആദ്യത്തെ ഒരു 9:30 വരെ അഹല്യ വിശ്വസ് ഉണ്ടാവുള്ളൂ, അതുവരെ ഉള്ളു, അതിനുശേഷം മലയാളം പാട്ടുകൾ ഉണ്ടാവും.
10: അപ്പൊ അഹല്യ വിശ്വസിൽ ഇന്ന് മൊത്തം തമിഴ് സോങ്ങാണ്.
9: സൂര്യയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമാണ്. ഓക്കെ,
10: അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരേക്ക് ബർത്ത്ഡേ കാണാം. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഒരു ട്വീറ്റ് ചെയ്യാം എന്നൊരു അഭിപ്രായം.
9: ഓക്കെ, ഞാൻ അഭിപ്രായം പാലിക്കുന്നു. ഇന്ന് സൂര്യയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചത് കൊണ്ടും എനിക്ക് ഇത് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇനി ശ്രമിക്കാം. ഓക്കെ, ഇനി സൂര്യയോട് മലയാള സിനിമകളിലും അഭിനയിക്കാൻ പറയണം, മലയാളം പാട്ടുകൾ കൊടുക്കാനേ അടുത്ത ബർത്ത്ഡേക്കെങ്കിലും.
10: എനിക്ക് വേണ്ടി മാത്രം
9: അതെ, ഒന്ന് രണ്ട് മലയാള സിനിമകളിൽ അഭിനയിക്കാനായിട്ട് പറയണം.
10: അതെ, നമുക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നു.
9: അതെ അതെ. ഓക്കെ, അപ്പൊ സുജി ചേച്ചി എന്തോ ഒരു ഇമ്പോർട്ടന്റ് ഡേ ആണെന്ന് പറഞ്ഞു, എന്തായിരുന്നു അത്?
10: അത് ഇന്ന് പിന്നെ നമ്മുടെ സൂര്യയുടെ ബർത്ത്ഡേ ആണെന്ന് ഇപ്പം സുനിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതേപോലെ തന്നെ എന്റെ മൂന്നേട്ടന്റെ പിറന്നാളാണെന്ന് ആണ്. അപ്പം ഞാനിപ്പോ പാലക്കാട് നിന്ന് വടവന്നൂരിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. പൊക്കുന്നിയോ പൊക്കുന്നി എന്ന് പറയുന്ന ഒരു അമ്പലം ഉണ്ടെന്നും അതും കാണാന്നുള്ള ഒരു യാത്രയിലാണ്.
9: വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന, വെള്ളത്തിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന അമ്പലം.
10: അങ്ങനെ കേട്ടിരുന്നു, അപ്പൊ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ മുമ്പിലെ കേട്ടിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു.
9: അപ്പം
10: ഓൺ ദ വെയിലാണ്. അപ്പം എന്താ പറയാ, ഞാൻ ഫാനിന്റെ കാര്യം ഇഷ്ടം പറയുകയാണെങ്കിൽ എനിക്ക് സൂര്യനോടാണ്
9: ഇഷ്ടം.
10: അതിന്റെ അർത്ഥം വിജയ ഇഷ്ടമല്ല എന്നല്ല,
9: പക്ഷെ എങ്കിലും ഒരു പൊടിക്ക് ഇഷ്ടമുണ്ട്.
10: അതെ, ഇപ്പൊ ബർത്ത്ഡേയും കൂടി ഒന്നിച്ചാണെന്ന് പറയുമ്പോ കുറച്ചുകൂടി
9: ഇഷ്ടം തോന്നും. അതെ അതെ അതെ.
10: അപ്പൊ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാം നമുക്ക് പിന്നെ ഒരു ഹീര, ഞാൻ ആ കുട്ടിയായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. നല്ല പ്രസന്റേഷൻ ആണ്, നന്നായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം. വളരെ വൃത്തിയും നല്ല സ്ഫുടതയും എല്ലാം വളരെ നന്നായിട്ട് തന്നെ ഒരു നല്ല എന്താ പറയാ, ശരിക്കൊരു കരിയർ, ആ ഒരു ആർ ജെ കരിയറിനെ പറ്റിയ എല്ലാ
9: ഞാൻ എന്തായാലും അന്വേഷിക്കാൻ പറയാം ഹീരയോട്. താങ്ക് യു ചേച്ചി. മുകുന്ദേട്ടനോട് പിറന്നാൾ ആശംസ അറിയിക്കാം.
10: താങ്ക് യു
9: സോ മച്ച്. അപ്പോ സുജ ചേച്ചി പറഞ്ഞ തമിഴിന്റെ ഒരു കാര്യം, നമ്മളത് മനഃപൂർവ്വം തമിഴ് പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തുന്നതല്ല, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ തമിഴിലും നല്ല കുറെ പാട്ടുകളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വരാൻ പോകുന്ന പാട്ടിനെ കുറിച്ച് ഞാൻ പറയാം. അതെനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, തമിഴ് പാട്ടാണ്. എന്താ പറയാ, പാട്ട് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ലാംഗ്വേജ് അവിടെ ഒരു പ്രശ്നമല്ല. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്നും ശരിയാവുന്നില്ലല്ലോ, ലൈഫ് ആകെ മൊത്തം വല്ലാത്തൊരവസ്ഥയിലൂടെയാണല്ലോ പോകുന്നത് എന്നൊക്കെ നമ്മൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ട് കൂടെയാണ്. ഞാൻ ഇതിന് മുന്നേയും പ്ലേ ചെയ്തിട്ടുണ്ട് ഈ പാട്ട്. ആ പാട്ടിലേക്ക് വരാം. അതിന് മുന്നേ നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
11: ഹലോ
9: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
11: ഗുഡ് മോർണിംഗ്.
9: ഇതാരാണ്?
11: ആരാധ്യ.
9: കുട്ടി സുഖമായിട്ട് പോകുന്നു?
11: സുഖമാണ്.
9: സ്കൂളൊക്കെ എന്ത് പറയുന്നു?
11: കുഴപ്പമില്ല,
9: നന്നായിട്ട് പോകുന്നു അല്ലേ. അപ്പൊ വിജയ് ഫാൻ ഓർ സൂര്യ ഫാൻ?
11: വിജയ് ഫാൻ.
9: വിജയ് ഫാൻ. എന്തുകൊണ്ട് വിജയ് ഫാൻ?
11: വിജയുടെ
9: മൂവീസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലേ. അപ്പൊ ജനനായകൻ സിനിമ കാണാൻ പോകുന്നില്ലേ തിയേറ്ററില്? എപ്പോഴാ പോകുന്നേ? ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തോ? ഇല്ല, ബുക്ക് ചെയ്യണം കേട്ടോ, വൈകാതെ പോണം. ഓക്കെ, ഈ വീക്കെൻഡ് വരുന്ന സമയത്ത്, സ്കൂളൊക്കെ അവധി കിട്ടുന്ന സമയത്ത് ഉറപ്പായിട്ട് കൊണ്ടുപോകാൻ പറയണം. ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാൻ പറയണം. നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ സീറ്റൊക്കെ ഫില്ല് ആയി പോവും. ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളേ? ഓക്കെ, സൂര്യയുടെ ബർത്ത്ഡേ അല്ലേ, സൂര്യക്കും പിറന്നാൾ ആശംസ അറിയിക്കാം. ഓക്കെ, താങ്ക് യു ആരാധ്യക്കുട്ടി, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. അപ്പോ ഒരു സൂര്യ ഫാനല്ല, വിജയ് ഫാൻ ആയിരുന്നു ആരാധ്യ. കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ വിജയന് ഇഷ്ടമായിരിക്കും. വിജയ്ക്കുള്ള ഒരു ഫാൻ ബേസ് എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും ഫാൻ ബേസ് വല്ലാത്തൊരു ഫാൻ ബേസാണ്. ആ ഒരു ആരാധന കൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇപ്പോ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, കോൾ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിളിച്ച ആൾക്ക് ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. ഒന്ന് രണ്ട് മെസ്സേജസ് ഉണ്ട്, ഞാൻ വായിക്കാം. ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് മുഹമ്മദ് ചേട്ടൻ്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ്. അഹല്യ വിഷസ് അവഗണിക്കപ്പെടുമ്പോഴും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ചില സൗഹൃദങ്ങളുണ്ട്, അതെന്നും കാത്തു സൂക്ഷിക്കുക. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നലെ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ അവഗണിച്ച ആയില്ലയ്ക്ക് ഒരു താങ്ക്സ് അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെയും അങ്ങനെ അവഗണിച്ച് കളയാറല്ലേ, ഒന്നില്ലെങ്കിൽ ആ പാട്ട് ഇവിടെ ഉണ്ടാവില്ല. ആ പാട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ആ പാട്ട് വെച്ച് തരാതിരിക്കുന്നത്. അല്ലാതെ മനഃപൂർവ്വം ഒരാളെയും ഈ ആൾക്ക് എന്ത് പാട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവഗണിക്കാറില്ല. നമുക്ക് ആരോടും ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന എനിക്കാണെങ്കിലും മറ്റു ആർജേഴ്സിനാണെങ്കിലും നിങ്ങൾ വിളിക്കുന്ന അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന എല്ലാവരോടും റെസ്പെക്റ്റും സ്നേഹവും എല്ലാം ഉണ്ട്. അല്ലാതെ ആരെയും ആരോടും വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് നമ്മുടെ പ്രൊഫഷനിൽ ഇവിടെ മൈക്കിൻ്റെ മുമ്പിലിരിക്കുന്ന സമയത്ത് ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആർജേഴ്സും പഠിച്ചു വന്നിട്ടുള്ള ശീലം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും മനഃപൂർവ്വം അവഗണിക്കുന്നില്ല, ഒഴിവാക്കുന്നില്ല കേട്ടോ. ആ പാട്ട് ഇവിടെ ക്വാളിറ്റിയുള്ള ഫയൽ കിട്ടിക്കാണില്ല, അതുകൊണ്ടായിരിക്കും അത് പ്ലേ ചെയ്ത് തരാതിരുന്നത്. അല്ലാതെ മനഃപൂർവ്വം അവഗണിക്കുന്നില്ല. മുഹമ്മദ് ചേട്ടന് ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ആരാണ് നോക്കട്ടെ. ഹലോ
12: ഹലോ,
9: ഗുഡ് മോർണിംഗ്. ആരാണ്?
12: എന്റെ പേര് രഹന.
9: രഹന, രഹന എവിടെ നിന്നാ വിളിക്കുന്നത്? സുഖമായിട്ടിരിക്കുന്നു രഹന?
12: അതെ, സുഖമായിരിക്കുന്നു.
9: ആദ്യമായിട്ട് സംസാരിക്കുകയാണോ?
12: കേൾക്കാറുണ്ട്.
9: ആദ്യമായിട്ടാണ് വിളിക്കുകയാണല്ലേ. ഓക്കെ, എന്താ ചെയ്യുന്ന രഹന?
12: ഹൗസ് വൈഫാണ്.
9: ഹൗസ് വൈഫാണ്. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
12: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുട്ടികൾ.
9: രണ്ട് കുട്ടികൾ. കുട്ടികളൊക്കെ പഠിക്കുകയാണോ?
12: ആ, മോന് ഡിഗ്രി ചെയ്യുന്നു, മോള് ഇപ്പോ ജർമ്മനിയിലാണ്.
9: ഓക്കെ, അപ്പോ ഓക്കെ, എല്ലാരും അടിപൊളിയായിട്ട് പോകുന്നില്ലേ?
12: സൂപ്പർ
9: ആയിട്ട് പോകുന്നു. അപ്പോ രഹന ചേച്ചി എന്ന് വിളിക്കാം അല്ലേ? ഓക്കെ. അപ്പോ സൂര്യ ഫാൻ ആണോ വിജയ് ഫാൻ ആണോ?
12: വിജയ്
9: ഫാൻ ആണ്. എന്തേ വിജയ് ഫാൻ, എന്തുകൊണ്ടാണ്?
12: പഠിക്കുന്ന
9: കാലം മുതൽ ഇങ്ങനെ പുസ്തകത്തിൽ ഫോട്ടോ ഒക്കെ വെട്ടി ഇങ്ങനെ പുസ്തകത്തിനിടെ വെക്കാറുണ്ടായിരുന്നോ? ഓക്കെ. വിജയുടെ ഏറ്റവും ഇഷ്ടമുള്ള മൂവി ഏതാ?
12: തുള്ളാദമനവും
9: തുള്ളും. എന്നിട്ട് പാടി വരും എന്ന പാട്ടൊക്കെ ഉള്ളത് അല്ലേ? ആ സിനിമ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവോ? വിജയ് സിമ്രാൻ ജോഡി അല്ലേ? ഓഫ്. ആ കുട്ടി എന്നല്ലേ ക്യാരക്ടറിന്റെ പേര് അല്ലേ? കുട്ടി. ഓക്കെ, നല്ല കിടിലൻ സിനിമയാണ്. പണ്ട് ഇങ്ങനെ വി സി ആർ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാനിങ്ങനെ വി സി ആറിന്റെ കാസറ്റ് ഒക്കെ എടുത്ത് കണ്ട സിനിമയാണത്. ഓക്കെ, അപ്പൊ രഹന ചേച്ചി ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
12: സൂര്യന്റെ ബർത്ത്ഡേ അല്ലേ? സൂര്യക്ക് വിളിച്ചു. പിന്നെ വിജയന്റെ ഫിലിം
9: റിലീസാണ്. അതെ,
12: എല്ലാ ഫാൻസിനും
9: വിജയ്ക്കും സൂര്യക്കും ആശംസ അറിയിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ
12: ഫിലിമിന് പോവാന്.
9: ആരായിരുന്നു?
12: മോൻ.
9: മോൻ റെഡിയായി നിൽക്കണം. ഓക്കെ, അപ്പൊ മോന്റെ കൂടെ പോവാറുന്നില്ലേ സിനിമ കാണാൻ? വിജയ് ഫാനൊക്കെ ആയിട്ട്. ഹസ്ബൻഡും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും മോനോടും ഹസ്ബൻഡോടും എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, വീണ്ടും വിളിക്കണേ.
12: താങ്ക്
9: യു, താങ്ക് യു സോ മച്ച്. ഒരു വിജയ് ഫാൻകാരിയാണ് വിളിച്ചത്. രഹന ചേച്ചിക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നേരത്തെ ആ പറഞ്ഞ പാട്ടിലേക്ക് പോവാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ? ഇപ്പൊ നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഇതാ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ, പ്രദീപ് കുമാർ പാടിയിട്ടുള്ള ഈ വരികൾ വളരെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും, അതുറപ്പാണ്. ആ ഒരു പാട്ട് എൻജോയ് ചെയ്യാം.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജയ് ഭീമൻ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശേഷ ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. അവിടെ ആരും ബഹളം വെക്കുന്നുണ്ടല്ലോ, ഇതാരാണ്? പുറത്തായിരുന്നു. ഓക്കെ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: സുരേഷ്
1: കൃഷ്ണൻകുട്ടി. ഇതെവിടെയാണ് ചേട്ടാ, വീട്ടിലാണോ അതോ ജോലി സ്ഥലത്താണോ?
2: ഞാന് ഷോപ്പിലായിരുന്നു. ഞാൻ വീട്ടിൽ പോവാ, ചെക്കനെയും വൈഫിനെയും പുള്ളിക്ക് വിടുന്നു. അപ്പൊ ഞാൻ
1: പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണോ അതോ വണ്ടിയിലാണോ?
2: ബൈക്കിലാണ്.
1: ബൈക്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ വർത്താനം പറയുന്നത്? അല്ല, എങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ, അത് അതത്ര നല്ല ഒരു കാര്യമല്ല. ഓക്കെ, നമുക്ക് അപ്പോ സൈഡാക്കി നിർത്തിയിട്ട് വർത്താനം പറയാം, അതല്ലേ നല്ലത്?

0: അനിൽകുമാർ, ജൂൺ മാസം 6-ാം തീയതി ഒരു വ്യാഴാഴ്ച തിങ്കളാഴ്ച ജൂൺ മാസം 6-ാം തീയതി ഒരു തിങ്കളാഴ്ച രാവിലെ ഞാനും നന്ദയുമായി വന്ന് അഹല്യ വിഷസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോളർ അനിൽകുമാർ പാലക്കാട്. അദ്ദേഹം എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ വിളിക്കാറുണ്ടോ എന്നും അറിയില്ല. ഓക്കെ, കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ അറിഞ്ഞുകൂടെ ചേട്ടാ, 10 വർഷം എന്താണ് ഇപ്പൊ ചോദിക്കാനുള്ള കാരണം? അതിനുശേഷം ആയിരക്കണക്കിന് ആളുകളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. അദ്ദേഹത്തിന്റെ പേര്
1: അറിയാലോ?
0: അതെ, ഫസ്റ്റ് കോളർ അറിയാം. അതെ,
1: എനിക്കിപ്പോ ആദ്യത്തെ കേക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു ഞാൻ തനിച്ചൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തൊരു കേക്ക് ഇപ്പഴും ഓർമ്മയുണ്ട്.
0: ആർക്കായിരുന്നു
1: അത്? ഹാപ്പിയുടെ മായ.
0: എന്തായിരുന്നു?
1: ഹാപ്പിയുടെ മായ.
0: മായ, ഓക്കെ ഓക്കെ.
1: അതാണ് ഞാൻ ഇതുവരെ ഞാൻ മാത്രമായിട്ട് സാധാരണ ഷെഫുമാരിയോട് കൂടെ നിൽക്കണം, അവരൊന്നും ചെയ്യും, അപ്പൊ ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ തനിച്ചൊരു കേക്ക് ഉണ്ടാക്കിയത്. മായ, ഹാപ്പിയുടെ മായ, ഇപ്പഴും ഓർമ്മയുണ്ട്.
0: അല്ല, ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്ത് വെക്കുന്ന ഒരാൾ, ഡേറ്റ് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ പേരുകളൊക്കെ ഓർത്ത് വെക്കുന്ന ഒരാളാ ഞാൻ. ഓക്കെ, അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് വരാം അല്ലേ? വിജയ് ഫാൻ ഓർ സൂര്യ ഫാൻ?
1: സത്യത്തിൽ എനിക്ക് ഞാൻ ശ്രീ വിജയ് ഫാൻ അല്ല, പുള്ളിയോട്
0: ബഹുമാനം തോന്നുന്നു അല്ലേ? പുള്ളിയുടെ നിർത്തി
1: പറഞ്ഞത്, അതായത് അത് കറക്റ്റായി പറഞ്ഞ അവിടെ പോയിരുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒരു സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്ത്, സിമ്പിളായിട്ട്
0: കുറച്ച് ആരാധകർ കൂടിയിട്ടുണ്ടാവും വിജയിക്കല്ലേ. സിനിമാഭിനയം നിർത്തിയാലും
1: ഞാൻ വിജയുടെ അവസാനം കണ്ട സിനിമ തുപ്പാക്കിയാണ്, തിയേറ്ററിൽ, എറണാകുളത്ത്.
0: അതൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി കേട്ടോ.
1: അത് അതിനുശേഷം ഒരു സിനിമ കൊഞ്ചം കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. എന്തോ വിജയുടെ അറിയാലോ, കത്തിവ് കൈ കിട്ടും കാലി കിട്ടും, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അത് നേടി പുള്ളി.
0: ലക്ഷ്യം ഉണ്ടായിരുന്നു, നേടി. നമ്മളെല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു, എന്തിനായിരുന്നു അദ്ദേഹം സിനിമ വിട്ട് ഇങ്ങോട്ട് വരുന്നതൊക്കെ ചിന്തിച്ചു. പക്ഷേ അതൊക്കെ അത് വളരെ ശരി, പുള്ളിയുടെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു റൂട്ട് ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിയിച്ചു അല്ലേ?
1: ഇല്ല, എനിക്കിപ്പോ ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്, എനിക്കിപ്പോ ഞാൻ തമിഴ്നാട്ടിലെ താമസിക്കുന്ന വീട്ടിലായതുകൊണ്ട് ഇപ്പൊ ഒരുപാട് സർക്കാർ ഓഫീസുകളൊക്കെ ഭയങ്കര തിരിക്കാൻ തുടങ്ങി, പോലീസുകാർക്ക് തിരിക്കാൻ തുടങ്ങി. അധികം കടന്നു വെച്ച് കുറെ സമയം ചോദിക്കില്ല. സാധാരണ വെച്ചാൽ റേഷൻ കാർഡ് മെമ്മറി കടയിൽ ചോദിക്കും. അങ്ങനൊന്നുമില്ല, സംഭവമില്ല.
0: മാറ്റങ്ങൾ വന്നു തുടങ്ങി അല്ല ഒരു
1: ഭരണത്തിൽ. ഞാൻ ശരിക്കും ഫീൽ ചെയ്യുന്നു, ഞാൻ ശരിക്കും ചെയ്യുന്നു, ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
1: ആശംസ സൂര്യകിരണോട്ടെ,
0: പിറന്നാളായതുകൊണ്ട് സൂര്യകിരണോട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു സുരേഷ് ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ.
1: താങ്ക്
0: യു സോ മച്ച്. അപ്പൊ സുരേഷ് ചേട്ടനാണ് വിളിച്ചത്. അപ്പോ വിജയ് ആരാധകനാണ് നിലവിൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്തൊരു കോളറിലേക്ക് പോകാം. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? പ്രശാന്താണ്. പ്രശാന്ത് എവിടെ നിന്ന് വിളിക്കുന്നത്?
2: കുഴൽമന്ന.
0: നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
2: ഒരിക്കൽ
0: വിളിച്ചിട്ടുണ്ട്. സുഖമായിട്ട് പോകുന്നോ? എന്താ ചെയ്യുന്നത് പ്രശാന്ത്? എന്താ ജോലി ചെയ്യുന്നത്?
2: ഞാൻ
0: ഫാബ്രിക്കേഷൻ വർക്കാണ്. എവിടെ? കുഴൽമന്നത്ത് തന്നെയാണോ അതോ വേറെ എവിടെയാണ്?
2: എല്ലാവിടെ
0: ആയിട്ട് പോയിട്ടുണ്ടല്ലേ. ഓക്കെ, ഇന്ന് ഇപ്പൊ ജോലി ഉണ്ടോ? ഒന്ന്
2: ഇന്ന്
0: അവധിയാണ്. എന്ത് പറ്റി ഇന്ന് അവധി എടുക്കാൻ?
2: പേഴ്സണൽ
0: കാര്യങ്ങൾ. ഞാൻ കരുതി മഴ കൊണ്ടാണെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പൊ പ്രശാന്ത് വിജയ് ഫാൻ ഓർ സൂര്യ ഫാൻ? രണ്ടുപേർക്കും ഫാൻ ഉണ്ട് കേട്ടോ, ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്. സൂര്യക്കും വിജയ്ക്കും. എന്തായിരുന്നു എന്റെ പേരല്ലേ? സുനിൽ. എന്തായിരുന്നു? ഹലോ പ്രശാന്ത്,
2: പാട്ട് വേണല്ലോ.
0: പാട്ട് നമുക്ക് ഇപ്പൊ പ്ലേ ചെയ്ത് തരാനായിട്ട് പറ്റില്ല. സൂര്യയുടെ പാട്ടുകളൊക്കെ തന്നെയാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സൂര്യ ഫാൻ എന്ന് പറഞ്ഞില്ല പ്രശാന്ത്? കൂടുതൽ കാണാറുണ്ട്, ഇഷ്ടമാണ്, അതുകൊണ്ട് സൂര്യ ഫാൻ ആണ് അല്ലേ? എങ്കിലും ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് സൂര്യക്കാണ് ആശംസ കൊടുക്കാനുള്ളത് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും ആശംസ അറിയിക്കാം. അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ. സൂര്യയുടെ പാട്ട് അല്ലെങ്കിൽ മറ്റു പാട്ടുകളൊക്കെ ആവശ്യപ്പെടേണ്ട സമയം, ആ അതാ ഈ പാട്ടുകൾ ആവശ്യപ്പെടേണ്ട സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെയാണ്. ഓക്കെ, ഇപ്പൊ അഹല്യ വിഷസിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യുന്ന പാട്ടുകളൊക്കെയാണ് പ്ലേ ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് പ്രശാന്ത് ആയിരുന്നു. പ്രശാന്ത് കുഴൽമന്ദ് എന്നാണ് വിളിച്ചത്. സൂര്യ ഫാനാണ്. ഓക്കെ.

0: പ്രശാന്തനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് പോകാം. ഹലോ,
1: ഹായ്, നമസ്കാരം സുരു. നിങ്ങളെ പിടുത്തം കിട്ടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക്
0: പിടുത്തം കിട്ടുന്നില്ല അല്ലേ? അങ്ങനെ പിടി കൊടുക്കുന്ന ആളല്ല ഞാൻ.
1: എന്തായിരുന്നു? അല്ല, ഞങ്ങൾ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
0: മഷിയിട്ട് നോക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ.
1: അതെ അതെ അതെ, പിടുത്തം കിട്ടി വന്നേക്കും, അതുകൊണ്ടാ വിളിച്ചത്.
0: അപ്പൊ ഇത് ആരാണ്, എവിടുന്നാണ്?
1: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം. സുനിൽ,
0: സുഖമായിട്ട് പോകുന്നോ?
1: ഹാപ്പി ആയിട്ട് പോകുന്നു സുനിൽ. ഫാൻ ലൈഫ്.
0: ഓക്കെ, അപ്പോ ജഗൻ ചേട്ടൻ വിജയ് ഫാനാണോ സൂര്യ ഫാനാണോ?
1: രണ്ടാളുടെ ഞാൻ ആദ്യമായിട്ട് നേരക്ക് നേരം മൂവി ആദ്യം കണ്ടിരുന്നത് ഇവരുടെ ചേർന്ന് അഭിനയിച്ച മൂവി. ആ, അതില് വിജയ് നന്നായി ഡാൻസ് ചെയ്യും, സൂര്യ ഇപ്പോ അത്രയ്ക്ക് ഡാൻസ് അത്ര ഒരു പെർഫോമൻസ് അല്ല. പിന്നെ അതിന് ശേഷമാണ് സൂര്യ ഒന്നുകൂടെ ഉഷാറാവുക. അപ്പൊ രണ്ടാളും നല്ല ക്യൂട്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മൂവിയില്. അതെ അതെ അതെ, നല്ല രസമുള്ള ഒരു
0: മൂവിയാണ്. രണ്ടുപേരുടെ സിനിമ കണ്ടത് കൊണ്ടല്ലോ ഒരുമിച്ച്.
1: ആ, രണ്ടുപേരുടെ ഇഷ്ടമാണ്. രണ്ടുപേരുടെ സിനിമയും മാക്സിമം റിലീസ് ദിവസം കാണില്ല, എന്നാലും സമയം കിട്ടുമ്പോ പോയി
0: കാണും. ഓക്കേ. പിന്നെ ആർക്കാണ് വിശ്വസ് കൊടുക്കാനുള്ളത്?
1: ഇന്നത്തെ വിശ്വസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനമാകട്ടെ. അതേപോലെ നമ്മുടെ ശങ്കർ സൂര്യയുടെ പിറന്നാളല്ലേ, അവർക്കും നല്ലൊരു ആശംസകൾ. അതേപോലെ നമ്മുടെ ജനനായകൻ മൂവി റിലീസ് അല്ലേ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.
0: ഓക്കെ, താങ്ക് യു ജഗൻ ചേട്ടാ, ഒരുപാട് സന്തോഷം. ചേട്ടൻ ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിളിച്ചത് ജഗൻ, ബുള്ളറ്റ് ജഗൻ ആയിരുന്നു, മലപ്പുറത്ത് നിന്നും. രണ്ടുപേരുടെയും ഫാനാണ്, രണ്ടുപേരുടെയും ഒരുമിച്ച് കണ്ടതാണ് സിനിമ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരുടെയും ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
0: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
2: ഞാൻ സിറ്റുകാരനാണ്.
0: കനകരാജ് ചേട്ടൻ, സുഖമായിട്ട് പോകുന്നോ?
2: നാഗരാജ്.
0: നാഗരാജ് പറയൂ ചേട്ടാ, സുഖമായിട്ട് പോകുന്നോ?
2: നല്ല ടോപ്പിക്കാണ്.
0: നല്ല ടോപ്പിക്കാണ് അല്ലേ? ഓക്കെ, സന്തോഷം. ഇപ്പൊ പറയൂ, വിജയ് ഫാനാണോ സൂര്യ ഫാനാണോ?
2: വിജയ് ഫാൻ എന്ന് പറയുമ്പോ ഇപ്പൊ സി എം ആയില്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഒരു
0: ഒരു ഇഷ്ടം ഉണ്ടാവും അല്ലേ, ഒരു ബഹുമാനം ഉണ്ടാവും.
2: ആ, സുമാർ എന്താ പറഞ്ഞാ, വേട്ടക്കാരൻ വരെ വിജയിന്റെ ഒരു നല്ല ഒരു ഇതായിരുന്നു. അതിനുശേഷം വന്ന മൂവികള് നമുക്ക് ഒരു എന്താ പറയാ,
0: സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നാണോ?
2: നേരത്തെ നല്ല ഇഷ്ടമായിരുന്നു, ഇപ്പൊ വരുന്ന മൂവിയിൽ അങ്ങനെ ഇഷ്ടമില്ലാതെ ഒരു കാരണമാണ്.
0: കാരണം ഇപ്പൊ വരുന്ന മൂവീസ് അത്ര ഇഷ്ടമല്ല. ഓക്കെ,
2: ഇപ്പൊ സി എം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഭാര്യ അടക്കം ഒരു ഫാനാണ്.
0: ഫാനാണ്. ഓക്കെ, ആ ഒരു സി എം ന്റെ ഫാനാണ് അല്ലേ? വിജയ് എന്ന നടനിലുപരി ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഫാൻ.
2: അതെ അതെ അതെ. ഇപ്പൊ എപ്പോഴും ടി വി കാണാറുണ്ട്, ന്യൂസ് ന്യൂസ് മാത്രം. എന്താ പറഞ്ഞാ, ഓരോ കാര്യങ്ങൾ നടക്കുന്നതും വിജയ് ഇങ്ങനെയാണോ എന്നുള്ള ഒരു ഇഷ്ടം തോന്നി.
0: ഇഷ്ടം തോന്നും. ഓക്കെ, അപ്പൊ സൂര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്?
2: നല്ല നടനാണ്.
0: നല്ല നടനാണ്.
2: നല്ല നടനാണ്, അതിന് ഒരു കുറ്റം പറയാനേ ഇല്ല.
0: ഓക്കെ ഓക്കെ, അപ്പൊ രണ്ടുപേരുടെയും ഫാനാണ് മൊത്തത്തില്.
2: ഇപ്പൊ മകൻ, ഇതാ മകൻ പറയുന്ന ഐസിയു വിജയന്റെ ഫാനാണ്.
0: ഫാനാണ്.
2: ഇന്ന് 10:30
0: ഷോക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് ചേട്ടാ ആശംസ അറിയിക്കാനുള്ളത്?
2: ആശംസകൾ എല്ലാവർക്കും ആയിക്കോട്ടെ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് നാഗരാജ് ചേട്ടനും, ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ. വിളിച്ചത് നാഗരാജ് ചേട്ടനായിരുന്നു, രണ്ടുപേരുടെയും ഫാനാണ്. അങ്ങനെ രണ്ടുപേരെയും ഒരേപോലെ സ്നേഹിക്കുന്ന ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് എന്ന് മനസ്സിലായി. സമയം 8 കഴിഞ്ഞ 44 ആണ്. അടുത്തൊരു മെസ്സേജ് വായിക്കാം. ഹായ് സുനിലേട്ട, ഗുഡ് മോർണിംഗ്. ഞാൻ വിജയ് ഫാനാണ്, മകൻ സൂര്യ ഫാനാണ്. ഇന്ന് അവർക്ക് രണ്ടാൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സൗമ്യ ചെർപ്പുളശ്ശേരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൗമ്യയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
3: ഗുഡ് മോർണിംഗ്. ഞാൻ തുടക്കകാലത്തുള്ള ഒരാളാണ്. ഇപ്പൊ കുറച്ചായിട്ട് റേഡിയോ പണിമുടക്കിയപ്പോ കുറച്ചാളായിട്ട് ഇല്ല, എപ്പോഴാ റേഡിയോ വാങ്ങിയത്?
0: എത്ര നാൾക്ക് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്?
3: സംസാരിച്ചിട്ടില്ല.
0: ഓക്കെ, ഇത് ആരാണ് വിളിക്കുന്ന ആളുടെ പേര് എന്താണ്?
3: കുറച്ച് ഒന്ന് രണ്ടോ ഒരു 3-4 ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ റേഡിയോ പിന്നെ പണിമുടക്കി, എനിക്ക് വേറെ റേഡിയോ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. 2 റേഡിയോ വാങ്ങിയത്, പക്ഷെ എനിക്ക് നമ്പർ ഇന്നാണ് സ്വന്തം അറിയിൽ പിടിച്ചത്.
0: ഓക്കെ, ഇന്നാണ് കിട്ടിയത്. ഓക്കെ ചേച്ചി, എനിക്ക് പേര്
3: തുടക്കകാലത്തുള്ള ആളെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ റേഡിയോ ഇല്ലാത്തവരെ ഇത്രയൊരാളെ എനിക്ക് വിളിക്കാൻ പറ്റും.
0: കുഴപ്പമില്ല, കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. പേര് പറഞ്ഞില്ല ഇത്രയും
3: നേരമായിട്ട്.
0: ഓക്കെ, എവിടെന്നാ വിളിക്കുന്നത്?
3: കൊല്ലങ്കോട്.
0: കൊല്ലങ്കോട് അല്ലേ? ഓക്കെ, സുഖമായിട്ട് പോകുന്നു.
3: ഓഡിറ്റോറിയം ഉണ്ടല്ലോ, സംഗമം ഓഡിറ്റോറിയം. അറിയാം.
0: കൊല്ലങ്കോട് ടൗണിൽ തന്നെയാണ് അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചിയുടെ?
3: എന്റെ വീട്ടില് ഞാനും ഭർത്താവും മാത്രം കുട്ടികളില്ല.
0: കുട്ടികളില്ല, ഓക്കെ. ഭർത്താവ് സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ കമലം ചേച്ചി വിജയ് ഫാൻ ആണോ അതോ സൂര്യ ഫാൻ ആണോ?
3: എനിക്ക് രണ്ടുപേരും
0: ഭയങ്കര ഇഷ്ടമാണോ? ഇല്ല, ഏതെങ്കിലും ഒന്നേ പറയാൻ പറ്റുള്ളൂ,
3: സൂര്യ
0: സൂര്യ ഫാൻ. ഓക്കെ, അടിപൊളി. ഹസ്ബൻഡോ?
3: ഹസ്ബൻഡ് അങ്ങനെ ഒന്നും ഇവിടെ രണ്ടുപേരും ഏതായ ആൾക്കാരാണ്.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കും ആശംസ അറിയിക്കാനുള്ളത്?
3: ആശംസകളൊന്നും, സൂര്യക്ക് ബർത്ത്ഡേ അല്ലേ?
0: സൂര്യക്ക് ബർത്ത്ഡേ ആശംസ അറിയിക്കാം അല്ലേ?
3: വിജയിക്കുന്ന പുതിയ
0: സിനിമ റിലീസ് ആവുന്നു,
3: അതിന്റെയൊക്കെ ആശംസകൾ.
0: ഓക്കെ, അപ്പൊ ഹസ്ബൻഡിനോടൊക്കെ അന്വേഷണം അറിയിക്കണം, ഇടയ്ക്ക് ഇതുപോലെയൊക്കെ വിളിക്കണം. ഓക്കെ, ഓക്കെ, താങ്ക് യു കമലം ചേച്ചി. അപ്പൊ സ്ഥിരമായിട്ട് ഇനി റേഡിയോ കേൾക്കണം കേട്ടോ. ഉറങ്ങുന്നവരെയും അത് പാടിക്കൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പോ വീണ്ടും വിളിക്കുക, എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് കമലം ചേച്ചി ആയിരുന്നു. കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു, സന്തോഷം. അപ്പൊ അങ്ങനെ വിളിക്കാതിരിക്കുന്ന കുറെ ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ ചുറ്റിൽ, അവരൊക്കെ വിളിക്കണം കേട്ടോ. നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ആരാണ്?
4: പാലക്കാടുന്ന് പ്രിയയാണ്.
0: പ്രിയ?
4: അതെ.
0: പ്രിയ ഫസ്റ്റ് ടൈം ആണോ വിളിക്കുന്നത്? നേരത്തെ വിളിച്ചിട്ടുണ്ടോ?
4: അതെ, സാറിനെ വിളിക്കുന്നത് ഫസ്റ്റ് ടൈം.
0: എന്നെ വിളിക്കുന്നത് ഫസ്റ്റ് ടൈം ആണല്ലേ?
4: അതെ.
0: ഓക്കെ, പ്രിയ എന്താ ചെയ്യുന്നത്?
4: ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: ജോയിന്റ് ഫാമിലിയാണ്.
0: ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ കുറെ ആളുകളുടെ പേരൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയാണോ പറഞ്ഞു വന്നേ?
4: പ്രകാശ് പ്രസാദ്, വിമല, ശ്രീവിത ഗുപ്ത, ശ്രദ്ധ ഗുപ്ത, നിർദിക, നിർത്യുദ്.
0: അമ്പോ, ഒരു പൂരത്തിനുള്ള ആളുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഈ ജോയിന്റ് ഫാമിലി ഇഷ്ടമാണോ അതോ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണോ ഇഷ്ടം, എങ്ങനെയാണ്?
4: ജോയിന്റ് ഫാമിലിയാണ്.
0: ജോയിന്റ് ഫാമിലിയാണ്. എന്താണ് ജോയിന്റ് ഫാമിലിയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റും?
4: പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഏതെങ്കിലും വിഷമങ്ങൾ വരുമ്പോ ഷെയർ ചെയ്യാൻ എളുപ്പമാണ്.
0: ധാരാളം ആളുകൾ ഉണ്ടാവും അല്ലേ ഷെയർ ചെയ്യാൻ, ആരോട് വേണമെങ്കിലും പറയാം അല്ലേ?
4: പിന്നെ ഈ പ്രായത്തിലെ കുട്ടികളെ കൂടുതൽ മൊബൈലിൽ സ്വീകരിക്കുന്ന കാരണം, ജോയിന്റ് ഫാമിലി ആണെങ്കിൽ കുട്ടികൾ എല്ലാവരോടും വേണമെങ്കിൽ നല്ലോണം,
0: അങ്ങനെ കുറെ ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ? എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടും കളിച്ചിട്ടും അങ്ങനെ സമയം കളയും അല്ലെ, മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കില്ല.
4: അതെ, അടിപിടികൾ കൂടുതൽ ഉണ്ടാകും, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാൻ പാടില്ല, അവരുടെ മൂക്കില് വിട്ടോളണം.
0: അവര് അടിപിടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നമ്മൾ അടിപിടി ഉണ്ടാക്കാൻ പോകരുത് അല്ലേ?
4: അതെ, നമ്മൾ അവരുടെ ബാക്കി പോകരുത്, അവരെ അങ്ങോട്ട് വിളിച്ച് സമാധാനപ്പെടുത്തിട്ട് വിട്ടോളണം.
0: ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ പ്രിയ വിജയ് ഫാൻ ആണോ സൂര്യ ഫാൻ ആണോ?
4: ഞാന് എന്റെ ഫാനാണ്.
0: ഞാൻ ആരുടെയും ഫാൻ അല്ല, എന്റെ ഫാൻ ആണല്ലേ. എന്തുകൊണ്ട്? അപ്പൊ പറയൂ, പ്രിയയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഫാൻ ആവാൻ പറ്റിയ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഉള്ളത്?
4: അങ്ങനെയൊന്നുമില്ല,
0: ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും ഞാൻ എന്റെ ഫാനാണ്. അത് നല്ലൊരു മറുപടി ആയിരുന്നു. ആരുടെ സിനിമയാണ് കൂടുതലും കാണുക? വിജയ് സിനിമയാണോ അതോ സൂര്യ സിനിമയാണോ?
4: ഞാൻ പൊതുവേ സിനിമ
0: അധികം കാണാറില്ല. പിന്നെ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
4: എന്റെ മക്കൾക്കാണ്.
0: മക്കൾക്കാണ്. എത്ര പേരുണ്ട്? എന്താണ് പേര്?
4: രണ്ടാളുണ്ട്, ശ്രീത ഗുപ്ത, ശ്രദ്ധ ഗുപ്ത.
0: എന്താണ് ഈ ഗുപ്ത?
4: ഗുപ്ത പറയുന്നത് മുത്തശ്ശന്റെ പേരാണ്.
0: മുത്തശ്ശന്റെ പേരാണ്, ആ ഒരു പേര് അങ്ങിട്ടതാണ് അല്ലേ?
4: അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു, ഇടയ്ക്ക് ഇതുപോലൊക്കെ വിളിക്കണം. ഓക്കെ,
4: താങ്ക്
0: യു സോ മച്ച്. ഒരുപാട് സന്തോഷം. വിളിച്ചത് പ്രിയയാണ്, ഫസ്റ്റ് ടൈമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രിയയ്ക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ്.
0: വെരി വെരി ഗുഡ് മോർണിംഗ്. ബാലൻ ചേട്ടാ സുഖമായിട്ട് പോകുന്നു?
5: സുഖമായിട്ട്
0: പോകുന്നു. പലശ്ശേനക്കാരൊക്കെ എന്ത് പറയുന്നു? തിരക്കിലാണ് അല്ലേ? ഓണം വരവേൽക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഓക്കെ, അപ്പൊ ബാലൻ ചേട്ടൻ വിജയ് ഫാൻ ആണോ സൂര്യ ഫാൻ ആണോ?
5: എനിക്ക് രണ്ടാളെയും ഇഷ്ടമാണ്.
0: രണ്ടാളും ഇഷ്ടമാണ്.
5: മലയാളത്തിലുള്ള മമ്മൂട്ടി മോഹൻലാലിനെ പോലെയാണ് അവര്. പിന്നെ വിജയ് ചെയ്യുന്ന കഥാപാത്രം സൂര്യനെ കൊണ്ടാവില്ല, സൂര്യ ചെയ്യുന്ന കഥാപാത്രം വിജയ് കൊണ്ടാവില്ല.
0: അപ്പൊ അതുകൊണ്ട് രണ്ടുപേരെയും എനിക്ക് ഇഷ്ടമാണ്.
5: എനിക്കിഷ്ടമാണ്.
0: ഞാൻ അങ്ങനെ വേർതിരിച്ച് കാണുന്നില്ല അല്ലേ?
5: ഇല്ല ഇല്ല, കാണുന്നില്ല. എനിക്ക് രണ്ടുപേരുടെയും സിനിമകൾ കാണുകയും ഇഷ്ടമാണ്. രണ്ടുപേരും
0: ഇഷ്ടമാണ്.
5: സൂര്യന്റെ ചിങ്കത്തലി ഉണ്ട്.
0: അതെ അതെ, നല്ലൊരു മൂവിയാണ് സിംഗം. ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
5: ഇന്നിപ്പോ അഹല്യ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു
0: ദിവസമൊക്കെ. ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാൻ വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. ബാലൻ ചേട്ടനും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആണ്. അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്, എൻജോയ് ചെയ്യാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: കരുതലോടെ കർക്കിടകം.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. കർക്കിടകം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉറങ്ങാൻ പോകുന്നത് വരെ ജോലി ചെയ്യുന്നുണ്ട്, വിശ്രമമില്ല. പക്ഷേ പ്രകൃതി നമ്മളോട് ഒരു കാര്യം പറയുകയാണ്, കർക്കിടകത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പതുക്കെ ചെയ്താൽ അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും മെച്ചപ്പെടുത്തും എന്നത്. അതുപോലെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം കർക്കിടകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
6: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: പാട്ടെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുന്നു. കോൾസ് ഇനി എടുക്കുന്നില്ല, ഇനി മെസ്സേജുകളുടെ ടൈമാണ്. ധാരാളം മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജുകളിലേക്ക് പോവാം. ആദ്യത്തെ മെസ്സേജ് അല്ല, അടുത്ത മെസ്സേജ്. പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങളും പെട്ടെന്നുണ്ടാകുന്ന നഷ്ടപ്പെടലുകളും മനുഷ്യരുടെ സ്വത്വം വെളിവാകുന്ന അവസരങ്ങളാണ്. വേരുകൾക്ക് ബലമില്ലാത്ത ഒരു മരത്തിൽ അപ്രതീക്ഷിതമായി ഒരുപാട് കായകൾ ഉണ്ടാവുമ്പോൾ മരം വളഞ്ഞൊടിഞ്ഞ് മണ്ണിൽ കുത്തുന്നത് പോലെ പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങളും നഷ്ടങ്ങളും പലരുടെയും മാനസിക നില തെറ്റിക്കും. ശുഭദിനം നേരുന്നു. സുലൈ ഐനിക്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, മുകുന്ദൻ ഇന്ന് ബർത്ത്ഡേ ആണ്, ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് മഞ്ജു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, മഞ്ജു ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ബൈ സ്തുതിൻ എരട്ടക്കുളം, സ്തുതിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം, കൂട്ടുകൂടുന്ന എല്ലാവർക്കും സൂര്യക്കും ഒപ്പം സുനിലിനും ഒരു നല്ല വ്യാഴാഴ്ച ആശംസിക്കുന്നു. നഫീസ കുഞ്ഞിപ്പ പന്താവൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് വളരെ രസകരം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിപ്പ പന്താവൂര്. കുഞ്ഞിപ്പ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് എന്ന് മാത്രം അയച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മണിമേഖല ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. ഇന്നത്തെ ടോപ്പിക് പറയുമ്പോൾ സൂര്യ ഫാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യയ്ക്ക് ബർത്ത്ഡേ വിഷസ്, വിജയിക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മണിമേഖല ഹരിദാസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ രമ്യ രാധാകൃഷ്ണന്റെ അമ്മാണ്ടിച്ചല്ല. എനിക്ക് വിജയ്, സൂര്യ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണ്. ഫ്രണ്ട്സ്, നേർക്കുനേർ, ഈ സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും നല്ല രസമാണ്, രണ്ടുപേരും ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് രമ്യ രാധാകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രമ്യയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ വിജയ് ഫാനാണ്. ഇപ്പോൾ കൂടുതൽ ഇഷ്ടം വിജയിനെയാണ്. പിന്നെ സൂര്യയെ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ സുനിൽ? സൂര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. പാട്ടുകളെല്ലാം സൂപ്പറാണ്. സുനിലും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നിഷ ചന്ദ്രൻ മേയ്പറമ്പാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, നിഷ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ് ആൻഡ് ലിസ്ണേഴ്സ്, ഫേവററ്റ് ആർ ജെ സുനിൽ, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എനിക്ക് വിജയുടെ അഭിനയം ഏറെ ഇഷ്ടമാണ്. കാരണം കഥാപാത്രങ്ങളെ യഥാർത്ഥ ദൈനംദിന ആളുകളുമായി തോന്നിപ്പിക്കുന്ന അഭിനയം വിജയിക്കുന്നുണ്ട്. ഈ ഇത് നമ്മ നേരം എന്ന പ്രോഗ്രാം തകർക്കുന്നു. ഇന്നത്തെ എൻ്റെ ആശംസകൾ നേരുന്നത് ജയലക്ഷ്മി ടീച്ചർ, പമ്പ എഞ്ചിൻ റോഡ്, ഒലവക്കോട്, സുധര പാണ്ഡ്യൻ, കൊടൈക്കനാൽ, ജാനകിരാമൻ, ചെന്നൈ, ചിന്നരാജ് ഈ റോഡ്, കേശവദാസ്, കൊല്ലംകോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമ്മ നേരം പ്രോഗ്രാം വൈകിട്ട് 7 മണിക്കാണ് കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ 7 മണിക്കാണ്. ഹീറ ചെയ്യുന്ന ഒരു തമിഴ് ഒരു കിടുക്കാച്ചി പ്രോഗ്രാമാണ്. കേട്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഞാൻ ഹീരയോട് പറയാം. ഓക്കെ, കേശവദാസ് ഏട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ സുന്ദര പാണ്ഡ്യൻ കൊടൈക്കനാലിനും ജാനകിരാമൻ ചെന്നൈക്കും ചിന്നരാജ് ഈറോഡിനും ഒരു നല്ല ജയലക്ഷ്മി ടീച്ചർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് സുനിൽ, സൂര്യയോടാണ് കൂടുതൽ ഇഷ്ടം. അഭിനയം, ചിരി, നോട്ടം, സങ്കടം ഇതെല്ലാം എനിക്ക് പെട്ടെന്ന് ഫീലിംഗ് കിട്ടുന്ന ഒരാളാണ് സൂര്യ. ഇൻട്രോ സോങ് വരുമ്പോൾ സന്തോഷമാണ് മനസ്സിലുണ്ടാവുന്നത്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി സുമേഷ് അലപ്പുള്ളിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശാന്തി സുമേഷ് അലപ്പുള്ളിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സുനിൽ, സൂര്യയ്ക്കും വിജയ്ക്കും ആശംസകൾ നേരുന്നു. ഗുരുവായൂരപ്പൻ തിരുവല്ലാമലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഗുരുവായൂരപ്പൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടാലോ. നല്ലൊരു പാട്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ആ പാട്ടിന് ശേഷം ബാക്കി മെസ്സേജ് വായിക്കാം. ആരെങ്കിലുമൊക്കെ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സയുടെ ഭാഗമായി പ്രധാനമായും ആയുർവേദത്തിൽ പറയുന്ന ചികിത്സകൾ അഥവാ പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ചികിത്സയാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വമായി പറയുന്നത്. ഓരോ ആൾക്കാരിലും ഉണ്ടാവുന്ന രോഗ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ചില ആൾക്കാരിൽ വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അമിതമായിട്ട് കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ദഹനമില്ലായ്മ, ദഹനാഗ്നി വളരെ കുറഞ്ഞതിന് ശേഷം അജീർണമുണ്ടാവുക, അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞത് കാരണമുണ്ടാവുന്ന രോഗങ്ങൾ പലരും കണ്ടുവരാറുണ്ട്. അകമേ ഔഷധം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ പുറമേ ഔഷധ ചികിത്സകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഔഷധ ചികിത്സകൾ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം കൂടിയ ഒരു കാര്യമാണ്. ആയുർവേദ ചികിത്സകളിൽ പല ചികിത്സകൾക്കും കർക്കിടക സമയത്ത് വളരെയധികം പ്രാധാന്യം കൂടുതലാണ്. എണ്ണ തേച്ചിട്ടുള്ള അഭ്യംഗം എന്ന് പറയുന്ന ചികിത്സ ശരീരത്തിൻ്റെ ബലം കൂട്ടാനും അതേപോലെ തന്നെ വാദത്തിനെ കുറയ്ക്കാനും വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറ്റാനും സഹായിക്കുന്നു. ഇലക്കിഴികൾ, ഞവരക്കിഴികൾ പോലുള്ള ചികിത്സകൾ ശരീരത്തിൻ്റെ പേശിവേദനയും സന്ധിവേദനയും കുറയ്ക്കുന്നു. ഞവരക്കിഴി ശരീരത്തിന് ബലവും പോഷണവും നൽകാൻ സഹായിക്കുന്നു. കർക്കിടക സമയത്ത് നമ്മൾ കൂടുതലും ചികിത്സ ചെയ്യുമ്പോൾ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ദോഷങ്ങളെ പുറത്തേക്ക് കളയാൻ കർക്കിടക ചികിത്സയ്ക്ക് സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഈ പറയുന്ന കർക്കിടക ചികിത്സ സഹായിക്കുന്നു.
0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
6: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
5: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
6: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. അഹല്യ വിഷസ് ആണ്. സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മെസ്സേജസ് ഉണ്ട്, മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽജി. എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ സൂര്യയാണ്. സൂര്യയുടെ കുടുംബത്തിനും എന്റെ കുടുംബത്തിനും ഒരു സാമ്യതയുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, സൂര്യയുടെ അച്ഛൻ ശിവകുമാർ ഒരു ആർട്ടിസ്റ്റാണ്, ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. സൂര്യയുടെ മകളുടെ പേര് വൃന്ദ എന്നാണ്, എന്റെ മകളുടെ പേരും വൃന്ദയാണ്. അങ്ങനെ ഒരു സാമ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും. ചന്ദ്രേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അഹല്യഎഫ്എം. പ്രിയപ്പെട്ട സുനിലേട്ട, ഞാൻ സുചിത്ര കുട്ടപ്പൻ. എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ. ഒപ്പം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ CJP കീഴിൽ വിദ്യാർത്ഥികളുടെ സമരത്തിന് ഐക്യദാർഢ്യം നൽകുന്നു എന്ന് സുചിത്ര കുട്ടപ്പൻ കിണാശേരി. സുചിത്രയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ. കൂടുതൽ ഇഷ്ടം വിജയനോടാണ്, സൂര്യയും ഇഷ്ടമാണ്. ഹാപ്പി ബർത്ത്ഡേ സൂര്യ. സുനിലും കേട്ട് കേട്ട് കൂട്ടുകൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ചങ്ങാതിക്കൂട്ടം ചങ്കുകൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഷൈബി മാത്യൂസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മേഖല പെരുമ്പാവൂരിൽ നിന്നും. ഷൈബി ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ശുഭദിനം സുനിൽ. പാട്ടുകളെല്ലാം പൊളിയാണ്. എനിക്ക് സൂര്യയും വിജയും ഇഷ്ടമാണ്. സൂര്യയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ. അഹല്യ ഇൻട്രോ സോങ് കേൾക്കുമ്പോൾ സന്തോഷമാണ് തോന്നുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കിടുക്കാജ് ദിവസമാവട്ടെ എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. നമസ്കാരം സുനിൽ. ആരുടെയും ഫാൻ ഒന്നുമല്ല. വിജയ് സൂര്യ തമ്മിൽ അഭിനയം സൂര്യയ്ക്കാണ് കൂടുതൽ മാർക്ക്. ഗജനി എന്നൊറ്റ സിനിമ മതി. സൂര്യറൈ പോട്ടറും സൂപ്പർ അഭിനയമാണ്. പക്വതയുള്ള ഒരു നടനാണ് എന്ന് തോന്നും. വിജയ് ഇപ്പോഴും ചെറിയ പയ്യൻ എന്ന് പറയാം. മുഖ്യമന്ത്രി എന്ന നിലയിൽ കൊള്ളാം. സൂര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ. പാട്ടുകളെല്ലാം സൂപ്പറാണ്. വിഷസിന്റെ ടൈറ്റിൽ സോങ് വരുമ്പോൾ നോ ടെൻഷൻ, ആരാണാവോ, എന്താ വിഷയമെന്ന് ശ്രദ്ധ കൂടും. തുടക്കത്തിൽ തുടങ്ങി ആ സോങ് കേൾക്കുമ്പോൾ ഒരു സ്പെഷ്യൽ എനർജി കിട്ടുന്നുണ്ട്. ഇല്ല, ടെൻഷൻ എന്ന് പറഞ്ഞത് എന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്, ലിസണേഴ്സിന്റെ കാര്യമല്ല, കേൾക്കുന്നവരുടെ അല്ല. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ ഒരു ടെൻഷനാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ശാന്തി കൃഷ്ണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുകുന്ദേട്ടനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശാന്തി ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അവസാനത്തെ മെസ്സേജാണ് ഇന്നത്തെ അഹല്യ വിശ്വാസത്തിൽ. ഗുഡ് മോർണിംഗ് അഹല്യ, ഞാൻ റഹ്മത്ത്. എനിക്ക് കാലിൽ ഒരു സർജറി കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഫുൾ റെസ്റ്റാണ്. സർജറി കഴിഞ്ഞ കാരണം ഇപ്പോൾ ഫുൾ റെസ്റ്റാണ്. മെസ്സേജ് അയച്ചിട്ട് കുറച്ചായി. ഇന്നത്തെ ടോപ്പിക്, എനിക്ക് 49% സൂര്യ, 51% വിജയ്. 1% എന്തോ ഒരു ഇഷ്ടം കൂടുതലാണ് വിജയിനോട്. എല്ലാവർക്കും ഒരു നല്ല ഡേ ആവട്ടെ. സുനിലും ഹാപ്പി ഡേ ആവട്ടെ. മറന്നൂട്ട ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മറന്നൂട്ട. ഓക്കെ ഓക്കെ, ആദ്യം പറയാത്ത കാര്യം വീണ്ടും പറഞ്ഞാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ റഹ്മത്ത് ചേച്ചിയുടെ കാലിലൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് ഭേദമാവട്ടെ, പെട്ടെന്ന് ഓക്കെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തുടർന്നും റേഡിയോസ് കേൾക്കുക, പ്രോഗ്രാമൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇടയ്ക്ക് മെസ്സേജൊക്കെ അയയ്ക്കുക. അടുത്ത മെസ്സേജ്, ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സുനിലൂട്ട, എനിക്ക് സൂര്യയും വിജയും ഒരേപോലെ ഇഷ്ടമാണ്. സൂര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ. അതോടൊപ്പം മുകുന്ദേട്ടനും ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ. അഹല്യയിലെ എല്ലാവർക്കും, അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചിയാണ് പെരുവമ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പെരുവമ്പിൽ ഇന്ദിര ചേച്ചിക്കും ഒരു കിടിലൻ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. ഏറെക്കുറെ ഇന്നത്തെ അഹല്യ വിഷസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുന്നു. ഒപ്പം തന്നെ വിജയുടെ പുതിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും വിജയ് ഫാൻസിന് ആശംസകൾ നേരുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന സൂര്യയുടെ ചിത്രങ്ങൾക്കും ആശംസകൾ, സൂര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ എഫ്എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിശ്വസിൽ നിന്നും ഞാൻ സുനിൽ വിട വാങ്ങുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കരുതലോടെ കർക്കിടകം.
5: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ എങ്ങനെ വാദപിത്ത കഫദോഷങ്ങൾ സമനിലയിലാകുന്നു എന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. വാദം, പിത്തം, കഫം എന്ന് പറയുന്നത് ആയുർവേദമനുസരിച്ച് ശരീരത്തിനെ ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന 3 ഘടകങ്ങളാണ്. വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയും കഫത്തിൻ്റെയും ഒരു സമനില അവസ്ഥയാണ് ശരീരത്തിൻ്റെ സമനില അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ കർക്കിടകം പോലുള്ള ഋതുക്കളിൽ കൂടുതലും വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സ്നിഗ്ധമായ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലുള്ള ആഹാരം കഴിക്കുക, അഭ്യംഗം, എണ്ണ തേച്ചിട്ടുള്ള കുളി, അതേപോലെ തന്നെ ചൂടുള്ള ഭക്ഷണം എന്നിവ വാദത്തിനെ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. ശരിയായ പഥ്യം നിറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ പിത്തത്തിനെയും കഫത്തിനെയും സമനിലയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. ഇതാണ് ഋതുചര്യയുടെ പ്രധാന ലക്ഷ്യമായി ആയുർവേദം പറയുന്നത്.
0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമേ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: സെല്ലുലോയിഡ്.
8: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക് സെല്ലുലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. ചിലർ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടല്ലേ, ചില സമയങ്ങളിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി ഓടുന്നതാണ് ബുദ്ധി. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നുപെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്നത്തെ നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ സംസാരിക്കാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ ഒരു അടിപൊളി മൈൻഡ് ബെൻഡിങ് സൈക്കോളജിക്കൽ ത്രില്ലറിനെ കുറിച്ചാണ്, യു ഷുഡ് ഹാവ് ലാഫ്റ്റ്. കെവിൻ ബേക്കനും അമാൻഡ സൈഫ്രിഡും തകർത്തഭിനയിച്ച ഈ സിനിമയിൽ ഒരല്പം സമാധാനം തേടി വിൻസ്ലേ ഒരു അൾട്രാ മോഡേൺ വെക്കേഷൻ ഹോമിലേക്ക് എത്തുന്ന ഒരു കുടുംബം. പക്ഷേ ആ വീടിനുള്ളിൽ കയറിയ ശേഷമാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. ആ വീടിന്റെ മുറികൾ പുറത്തു നിന്ന് കാണുന്നതിനേക്കാൾ വലുതാണ്. അവിടെ സമയം പോലും വഴിമാറി സഞ്ചരിക്കും. മാനസിക പിരിമുറുക്കവും പഴയ കാലത്തെ രഹസ്യങ്ങളും ഭയവും കൂട്ടിണക്കിയ ഒരു സൈക്കോ ത്രില്ലർ അനുഭവമാണ് ഈ ഒരു സിനിമ. നിങ്ങളൊരു ഡാർക്ക് സൈക്കോളജിക്കൽ ത്രില്ലർ ഫാൻ ആണെങ്കിൽ ഈ ഒരു വീട്ടിലേക്ക് സ്വാഗതം. പക്ഷെ ഓർത്തോളൂ, യു ഷുഡ് ഹാവ് ലാഫ്റ്റ്. അപ്പൊ വാ, ബാക്കി സിനിമാ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അല്ലേ? സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloid, my code it's me, RJ Ahilya. ഇന്നത്തെ സിനിമ വിശേഷം. You should have loved. അപ്പോൾ എങ്ങനെയാ കഥയിലേക്ക് പോയാലോ? തിയോ കൺട്രോയ് അവനാണ് നമ്മുടെ നായകൻ. തിയോ കൺട്രോയ് ഒരു റിട്ടയർഡ് ബാങ്കറാണ്. പ്രായത്തിലേറെ ഇളപ്പമുള്ള സൂസൻ എന്ന അഭിനേത്രിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഇവർക്ക് എല്ല എന്ന പേരുള്ള 6 വയസ്സുകാരിയായ ഒരു മകളുമുണ്ട്. അങ്ങനെ തിയോയുടെ ഭൂതകാലത്തിന് ഒരു ഇരുണ്ട വശം കൂടി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ പണ്ട് ബാത്ടബിൽ മുങ്ങി മരിച്ചതായിരുന്നു. ആ ഒരു മരണത്തോടുകൂടി തിയോയെ ആളുകൾ വല്ലാതെ വെറുത്തിരുന്നു. കാരണം തിയോയാണ് എല്ലാവരും ആ ഒരു മരണത്തിന് പിന്നിൽ സംശയിച്ചൊരാൾ. അങ്ങനെ തെളിവുകളൊന്നുമില്ലാത്തതിനാൽ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ആ സംഭവത്തിന്റെ പേരിൽ ആളുകൾ തന്നോട് കാണിക്കുന്ന വെറുപ്പും അകലവും തിയോയെ എപ്പോഴും അസ്വസ്ഥനാക്കിയിരുന്നൊരു കാര്യമായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ സൂസൻ, അഭിനേത്രയായ ഒരു സൂസനും തിയോയും തമ്മില് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. സൂസനാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു കേട്ടോ. പക്ഷെ തിയോ കുറച്ചിങ്ങനെ ഏജൊക്കെ ആയി വരുന്ന ഒരു പ്രായം കൂടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായൊരു ഈഗോയും കോംപ്ലക്സും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഭൂതകാലത്തിന്റെ സ്ട്രെസ്സും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു ചെറിയ സംശയരോഗത്തിന്റെ സ്ട്രെസ്സൊക്കെ കാരണം ഇവർ തീരുമാനിക്കുകയാണ് നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ഒക്കെ മാറി ശാന്തമായി കുറച്ചു ദിവസം ജീവിക്കാൻ വേണ്ടി തിയോയും കുടുംബവും ഒരു ട്രിപ്പ് പോവാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. തിയോയാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ഭാര്യയായ സൂസൻ അത് അഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും കൂടി ആ ഒരു ട്രിപ്പിന് തയ്യാറെടുത്ത് ആ ഒരു യാത്ര അങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെ അവർ വെയിൽസിലെ വിജനമായ മലനിരകളുള്ള മനോഹരവും ആധുനികവുമായ ഒരു വലിയ ബംഗ്ലാവ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാണ്. എന്നാൽ അവിടെ എത്തിയ ശേഷമാണ് അവർ ആ ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധിക്കുന്നത്. കാരണം ആ ഒരു വീടിന്റെ സ്ട്രക്ചറും ഭംഗിയും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും അവിടെ എന്തൊക്കെ നിഗൂഢതകൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. വീടിനുള്ളിൽ ഒരുപാട് ദുരൂഹതകൾ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസം തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ അവിടുത്തെ അന്തരീക്ഷം മാറാനായിട്ട് തുടങ്ങാണ്. അതായത് സമയത്തിന്റെ വ്യതിയാനം, അവിടെ സമയം വളരെ വേഗത്തിലാണ് കടന്നു പോയിരുന്നത്. നമ്മുടെ ദിയോൺ ലേറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നിൽക്കുന്ന റൂമിൽ നിന്ന് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി ലേറ്റ് ഒക്കെ ഓഫ് ചെയ്യാൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു പോകുന്ന സമയം നോക്കുമ്പോൾ ക്ലോക്കിൽ 10:30 എന്നാൽ ലേറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ദിയോൺ റൂമിലേക്ക് എത്തുന്ന സമയത്ത് ഭാര്യയായിട്ടുള്ള സൂസൻ നല്ല ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ദിയോൺ സംശയിക്കുന്നുണ്ട്, ഇത്ര വേഗം അവളെങ്ങനെ ഇത്രയും ഡീപ്പായ ഒരു സ്ലീപ്പിലേക്ക് പോയി? ജസ്റ്റ് ഞാൻ താഴെ പോയി ലേറ്റ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വന്നില്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഇവള് ഉറങ്ങിയോ? പക്ഷേ തൊട്ടടുത്തുള്ള ക്ലോക്കിലേക്ക് നോക്കുമ്പോഴാണ് സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നത്. 5 മണിക്കൂറോ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നീട് അവർ കാണുന്നത് മുഴുവൻ ഭീതിജനകമായ സ്വപ്നങ്ങളാണ്. വീട്ടിൽ ഉറങ്ങുന്ന ഓരോരുത്തർക്കും ഭയം നിറഞ്ഞ സ്വപ്നങ്ങൾ വരാനായി തുടങ്ങാണ്. അതുപോലെ തന്നെ രാത്രിയിൽ മകളായിട്ടുള്ള എല്ല മുറിയുടെ ചുമരിൽ ഒരു അപരിചിതന്റെ വലിയ നിഴൽ കണ്ട് ഞെട്ടിപ്പേടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദിയോൺ ഡയറി എഴുതാൻ വേണ്ടി റൂമിലേക്ക് പോയിരിക്കുകയാണ്. ദിയോണിന്റെ സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന പരിപാടി ഈ ഡയറി എഴുത്തും ഒപ്പം തന്നെ മോട്ടിവേഷൻ ആയിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്. അങ്ങനെ അവൻ ഡയറി എഴുതാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്ത് അവൻ ഒരു പാൻ എടുത്ത് ഡയറി എഴുതാൻ നോക്കുമ്പോൾ ആ

ഇങ്ക് ഉണ്ടായിരുന്നില്ല. അവൻ ആ പേനയൊക്കെ വലിച്ചെറിഞ്ഞ് അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു അവൻ കാറുമെടുത്ത് ആ കടയിലേക്ക് പോവാണ്. അങ്ങനെ സാധനങ്ങൾ വാങ്ങാനായി തീയോ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു കടയിൽ പോവാണ്. അവിടുത്തെ കടക്കാരനാണെങ്കിൽ നമ്മുടെ തീയോനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫീൽ ചെയ്തോ, എന്തെങ്കിലും പ്രത്യേക അനുഭവം എന്തെങ്കിലും ഉണ്ടായോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് ഈ ഒരു കടക്കാരൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീയോ പറയുന്നത്, അങ്ങനെ സംഭവമില്ല, ഇയാളെന്തിങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നു, വിചിത്രമായ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ളൊരു ഭാവത്തില് തീയോ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു മൊരടൻ സ്വഭാവം കാണിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ കടക്കാരൻ തീയോക്ക് ഒരു ഡ്രാഫ്റ്റിംഗ് ട്രയാംഗിൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത് ഇതാ നിങ്ങൾ കയ്യിൽ വെച്ചോ, നിങ്ങൾക്ക് ഇത് ആവശ്യം വരും എന്ന് പറയും. ആ ഒരു ട്രയാംഗിൾ വാങ്ങിക്കൊണ്ടാണ് തീയോ ആ ഒരു കടയിൽ നിന്ന് പോകുന്നത്. അങ്ങനെ കടയിൽ നിന്ന് പോയി കാറിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി നിൽക്കുന്നുണ്ട് കാറിന്റെ അടുത്തായിട്ട്. ആ ലേഡിയും ഈ കടക്കാരൻ ചോദിച്ച അതേ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീൽ ചെയ്തോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തീയോ എന്താണ് ഇവർക്കൊക്കെ വയ്യേ ആ ഒരു മനോഭാവത്തിൽ നോക്കി ഇവരോട് കാറിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ പറഞ്ഞ് തീയോ കാറെടുത്ത് തിരികെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അന്ന് രാത്രി തീയോയും സൂസനും കൂടി റൂമിലിരിക്കുന്ന സമയത്ത് സൂസൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകാനാട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ തീയോ എന്ത് ചെയ്യാണ്, സൂസന്റെ ഫോണും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവനൊന്നും കിട്ടുന്നില്ല. ഇവൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ അതങ്ങനെ വേണ്ടായിരുന്നു, ആ രീതിയിലൊക്കെ വിചാരിച്ച് പിന്നീട് അവർ നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ കിടന്നുറങ്ങാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ തീയോക്ക് പൂർണ്ണമായും ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവൻ വീണ്ടും ആ ഒരു വീടിന്റെ ബേസ്മെന്റും ഇങ്ങനെ അപകടം പിടിച്ച കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ട ഞെട്ടിയുമ്പോഴാണ്. അങ്ങനെ ഉണർന്ന സമയത്ത് അവൻ പതിവ് പോലെ മെഡിറ്റേഷൻ റൂമിലേക്ക് പോവാണ്. അവിടെ പോയിരുന്ന് ആ ഡയറി തുറന്ന് എഴുതാൻ വേണ്ടി എടുക്കുകയാണ്. ആ സമയത്താണ് തീയോ ശരിക്കും ഞെട്ടി പോകുന്നത്. അതെന്താണെന്നറിയോ, ആ ഒരു ഡയറിയിൽ അപരിചിതമായ ഒരു കൈപ്പടയിൽ ആരോ എന്തോ എഴുതി വെച്ചിരിക്കുന്നു. നോക്കുന്ന സമയത്ത് അതിൽ എഴുതിയിരുന്ന വാചകം ഇങ്ങനെയാണ്, യു ഷുഡ് ലീവ് ഗോ നൗ, നീ ഇവിടെ നിന്ന് പോകണം ഇപ്പോൾ തന്നെ. ഇത് വായിക്കുന്നതും തീയോ ഭയന്ന് പോകുന്നുണ്ട്, ആരാണ് എന്താണ് ആ ആ ഒരു കാര്യം തന്നെ. പിന്നീട് തീയോ പല നിഴലുകളും പല കാര്യങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ഒന്നും തന്നെ ഇല്ല, ഒരു തോന്നലായി മാറാണ്. അങ്ങനെ അങ്ങനെ അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് സൂസനും മകളായ എല്ലയും കൂടി ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഈ വീടിന്റെ അകത്തിരുന്ന് നമ്മുടെ തീയോ കാണുന്നുണ്ട്. അപ്പൊ തീയോ നോക്കുന്ന സമയത്ത് ഭാര്യയുടെ കയ്യിൽ ഫോണുണ്ട്. അതുകൊണ്ട് തീയോ ഈ വീടിന്റെ അകത്ത് നിന്ന് തന്നെ ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് അയക്കാണ്. പക്ഷേ ആ മെസ്സേജിന്റെ ശബ്ദം കേൾക്കുന്നത് ആ വീടിനകത്താണ്. ആ സമയത്താണ് നമ്മുടെ തീയോക്ക് മനസ്സിലാവുന്നത് സൂസന്റെ കയ്യിൽ എക്സ്ട്രാ ഒരു ഫോൺ ഉണ്ട്. ഒരു ഫോൺ മാത്രമല്ല, രണ്ട് ഫോൺ അവൾ ഉപയോഗിക്കുന്നുണ്ട്. അവൾ അന്നെ ചീറ്റ് ചെയ്യാണ്, അവൾക്ക് ഒരു കാമുകൻ എന്തായാലും ഉണ്ട് എന്നൊരു കാര്യം അവൾക്ക് മനസ്സിലാവാണ്. അങ്ങനെ ഈ ഡയറിയിൽ എഴുതി വെക്കുന്നതൊക്കെ ഇവളുടെ കാമുകനാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ തീയോ ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി സൂസന്റെ അടുത്ത് ചെല്ലാണ്. അങ്ങനെ തീയോ ഈ ഒരു കാര്യം സൂസന്റെ അടുത്ത് ചോദിക്കുന്ന സമയം അതിനെ ചൊല്ലി ഒരു തർക്കത്തിനൊടുവിൽ തനിക്ക് മറ്റൊരു നടനുമായി ബന്ധമുണ്ടെന്ന് നമ്മുടെ സൂസൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോ വഞ്ചിക്കപ്പെട്ടു എന്ന ദേഷ്യത്തിൽ തീയോ സൂസനോട് അന്നത്തെ രാത്രി ടൗണിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നിൽക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് സൂസൻ പറയുന്നുണ്ട്, മകളെയും കൂടെ ഞാൻ കൂടെ കൂട്ടിട്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെയൊന്നും ആവശ്യമില്ല, നീ തെറ്റ് ചെയ്തതാണ്, ഇനി നിനക്ക് തന്നെ പോവാം, നീ നാളെ രാവിലെ ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് അതിനുശേഷം നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സൂസനെ പറഞ്ഞു വിടാണ് നമ്മുടെ തീയോ. അങ്ങനെ സൂസന്റെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാലും ഈ ഒരു വേണന്റെ നിഗൂഢതകൾ അവിടെ തീരുന്നില്ല. പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത് തുടർന്ന് കേൾക്കാം. സലൈഡ് ലവ് ട്രീ ഷാർട്ട് ബ്രേക്ക് കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് FM 90.4. അങ്ങനെ സൂസൻ പോയതിന് ശേഷം തിയോ വീണ്ടും തന്റെ ഡയറി തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ അതിൽ പുതിയൊരു വരിയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. യു ഷുഡ് ഹാവ് ലെഫ്റ്റ് നൗ ഇറ്റ്സ് ടു ലേറ്റ്. നീ പോകണമായിരുന്നു, ഇനിയിപ്പോൾ വൈകിപ്പോയി. അതായിരുന്നു ആ ഒരു വരി. അതായത് ആ കടക്കാരൻ നൽകിയ ആ ഒരു ഡ്രാഫ്റ്റിംഗ് ട്രയാംഗിളും മെഷറിംഗ് ടേപ്പൊക്കെ എടുത്തുകൊണ്ട് തിയോ എന്ത് ചെയ്യാണ്, ആ വീടിന്റെ അളവെടുക്കുകയാണ്. അതായത് ഈ അളവ് നോക്കുന്ന സമയത്താണ് തിയോക്ക് ഒരു കാര്യം മനസ്സിലായത്. വീടിന്റെ അകവും പുറവും അളന്ന് നോക്കുന്ന സമയത്ത് അവൻ ഞെട്ടിപ്പോവാണ്. അതായത് വീടിന്റെ പുറത്ത് നിന്നുള്ള അളവിനേക്കാൾ കൂടുതൽ വിസ്തീർണം അകത്തുണ്ട്. അതുപോലെ തന്നെ ഭിത്തികളുടെ കോണുകളിലെ കണക്കുകൾ തെറ്റാണ്. അത് മൊത്തത്തിൽ പ്രശ്നമാണ്. പെട്ടെന്ന് വീടിനുള്ളിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുകയാണ്. അതായത് തിയോയും മകളായിട്ട് എല്ലയൊക്കെ വഴിതെറ്റി പോവാണ്. വീടിനുള്ളിലെ വലിയൊരു മായാലോകത്തിലേക്ക് ഇങ്ങനെ കുടുങ്ങി പോകാണ്. അങ്ങനെ പേടിച്ചിരുന്ന തിയോ സൂസനെ വിളിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അവളുടെ ഫോൺ ഓഫ് ആയിരുന്നു കേട്ടോ. തുടർന്ന് അവൻ ഗ്രാമത്തിലെ കടക്കാരനെ വിളിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ടാക്സി ആവശ്യപ്പെടുന്നു. എന്നാൽ കടക്കാരൻ മറുപടി നൽകുന്നത് ഇങ്ങനെയായിരുന്നു, അതായത് അവിടെ ടാക്സികളൊന്നും വരില്ല തിയോ, ആ വീട് സാധാരണ ഒന്നല്ല, സാത്താൻ പാപികളുടെ ആത്മാക്കളെ ശേഖരിക്കാൻ ഒരുക്കിയ കെണിയാണത്. ചില ആളുകൾ ആ വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകില്ല, കാരണം ആ വീട് അവരെ തേടിപ്പിടിക്കുക തന്നെ ചെയ്യും. ഇതായിരുന്നു ആ ഒരു മറുപടി. അങ്ങനെ പേടിച്ചിരണ്ട തിയോ മകളെയും കൂട്ടി കനത്ത മഞ്ഞിലൂടെ നടന്ന് ടൗണിലേക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ആ ഒരു നടത്തം ചെന്നെത്തുന്നത് ആ ഒരു വീടിന്റെ മുന്നിൽ തന്നെയാണ്. അതായത് അവർ ഓരോ നടത്തം നടക്കുമ്പോഴും അതൊരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ട് വീണ്ടും വീണ്ടും ആ വീടിനകത്തേക്ക് തന്നെ എത്താണ്. അങ്ങനെ അവരെ നടക്കുന്ന സമയത്ത് അവർ കാണുന്നുണ്ട് തങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ആ ഒരു വീടിന്റെ ജനലിലൂടെ ആരോ തങ്ങളെ നോക്കി നിൽക്കുന്നത്. എന്നാൽ ഏറെ നേരം നടന്നിട്ടും അവർ എത്തിച്ചേരുന്നത് വീണ്ടും അതേ വീടിന്റെ മുന്നിൽ തന്നെയായിരുന്നു. അങ്ങനെ വേറെ വഴിയൊന്നും തന്നെ ഇല്ലാതെ അവർ ആ രാത്രി വീട്ടിൽ തന്നെ കഴിയാനായിട്ട് നിർബന്ധിതരാകാണ്. രാത്രിയിൽ തിയോ വീണ്ടും ആ വീടിന്റെ മായാലോകത്തേക്ക് വഴുതി വീഴാണ്. അവിടെ വെച്ച് അവൻ സ്റ്റെല്ലർ എന്ന സാത്താന്റെ രൂപത്തെ കാണുന്നു. തന്റെ മകളെ വെറുതെ വിടാനായിട്ട് തിയോ അപേക്ഷിക്കുന്ന സമയത്ത് സ്റ്റെല്ലർ പറയുന്നുണ്ട്, അവളെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് നീയല്ലാതെ മറ്റാരല്ല. പിറ്റേന്ന് രാവിലെ സങ്കടത്തോടെ സൂസൻ തിരികെ എത്തുകയാണ്. അപ്പൊ തിയോ തന്റെ ഭൂതകാലത്തിലെ ഏറ്റവും വലിയ സത്യം സൂസനോട് ഏറ്റു പറയാണ്. അതായത് എന്റെ ആദ്യത്തെ ഭാര്യ ബാത്ടബിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് ഞാൻ അവളെ കൊന്നതല്ല, പക്ഷേ അവൾ മുങ്ങി താഴുമ്പോൾ രക്ഷിക്കാതെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ഞാൻ ആ ജീവിതം മടുത്തിരുന്നു. താനൊരു പാപിയാണെന്നും ആ വീട് തനിക്കുള്ള ശിക്ഷയാണെന്നും തിയോ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ആണത്. അങ്ങനെ അവൻ മകളെല്ലയെ സൂസന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവരെ അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. അങ്ങനെ സൂസനും എല്ലയും ആ കാറിൽ കയറി പോകുന്ന സമയത്ത് തിയോയുടെ ആത്മാവ് ആ വീട്ടിൽ എന്നേക്കുമായിട്ട് തടവിലാക്കപ്പെടുകയാണ്. അപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുന്നത്. അതായത് തലേന്ന് രാത്രി ടൗണിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ജനലിൽ നിന്ന് തങ്ങളെ നോക്കി നിന്ന ആ നിഴലും ഡയറിയിൽ നീ ഇവിടെ നിന്ന് പോകണമെന്ന് മുന്നറിയിപ്പ് എഴുതിയത് മറ്റാരുമല്ല, അത് ഭാവിയിൽ ആ വീട്ടിൽ തടവിലാക്കപ്പെടാൻ പോകുന്ന തിയോയുടെ സ്വന്തം ആത്മാവാണ്. അതൊരു ടൈം ലൂപ്പായിരുന്നു. അങ്ങനെ ഭാവിയിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിൽ നിന്ന് തന്റെ പഴയ രൂപത്തെ രക്ഷിക്കാൻ തിയോയുടെ ആത്മാവ് തന്നെ നൽകിയ ഒരുപാട് മുന്നറിയിപ്പുകളായിരുന്നു അവയെല്ലാം. കടക്കാരന്റെ വാക്കുകൾ ആ വിജനതയിൽ മുഴങ്ങി നിൽക്കുകയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ചില ആളുകൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടില്ല, ആ വീട് അവരെ തേടിപ്പിടിക്കുക തന്നെ ചെയ്യും. ഈ ഒരു സിനിമ അവസാനിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്ന രംഗം ആ ഒരു ഓൺലൈൻ സൈറ്റിൽ വീണ്ടും ഈ ഒരു വീട് റെന്റിനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അതായത് പാപം ചെയ്യുന്നവരെ വീണ്ടും ഇവിടേക്ക് എത്തിക്കും, അവർക്ക് പണിഷ്മെന്റ് നൽകും എന്നൊരു രീതിയിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ശരിക്കും അവസാന ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊരു ടൈം ലൂപ്പാണ്. അത് ആ സിനിമ കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ത്രില്ലറുകൾ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. മനോഹരമായ ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സെല്ലുലോയിഡിലെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലുലോയിഡുമായി മറ്റൊരു സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Ailya signing off. Keep on listening Ahalya FM 90.4 കേട്ടിട്ട് കൂട്ടുകൂടാ.
2: കരുതലോടെ കർക്കിടകം.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്.
0: മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ലളിതമായിട്ടുള്ള ശീലങ്ങളുണ്ട്. എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഴയിൽ നനഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഉടനെ തന്നെ മാറ്റണം. കാലുകൾ നന്നായി കഴുകി ഉണക്കി സംരക്ഷിക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. കൊതുകുകളുടെ വളർച്ച പരമാവധി തടയണം. പഴകിയ ഭക്ഷണവും മലിനജലവും നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ചൂടുള്ളതും ലഘുവുമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. വിശപ്പുള്ളപ്പം മാത്രം ഭക്ഷണം കഴിക്കുക. പഴകിയതും അതുപോലെ അമിതമായി വറുത്തതുമായിട്ടുള്ള ആഹാരം ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസം കുറച്ച് സമയം യോഗയോ നടത്തമോ ചെയ്യുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. ധ്യാനം, പ്രാർത്ഥന അല്ലെങ്കിൽ നല്ല വായനയ്ക്കായി കുറച്ച് സമയം ചെലവഴിക്കുക. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക.
3: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
4: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
3: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
5: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSuryagar.gov.in.
6: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
10: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
2: ഒരു നല്ല കിഡിലിൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്. കാലിഡോസ്കോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പ്ലസ് ഇൻഫർമേഷൻ. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഗുഡ് മോർണിംഗ് ആണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്ര ലോകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ള റോബോട്ടുകൾ ഓർമ്മയുണ്ടോ? ചില എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലാത്ത മെഷീൻസ് ആണ് റോബോട്ടുകൾ എന്ന് പറയുന്നത്. നമ്മൾ യന്ത്രനിൽ കണ്ടപ്പോഴും അറ്റ് ദി എൻഡ് ഇമോഷൻ കാരണമാണ് ആ പടം ഇങ്ങനെ വന്ന് അവസാനിക്കുന്നത്. പക്ഷേ അത് സിനിമയായിരുന്നു അല്ലേ, അതൊക്കെ പഴയ കഥകൾ. ഇനി വരാൻ പോകുന്നത് നമ്മളോട് തമാശ പറഞ്ഞ് നമ്മളോടൊപ്പം പൊട്ടിച്ചിരിക്കുന്ന സ്മാർട്ട് AI റോബോട്ടുകളാണ്. ജപ്പാനിലെ തകർപ്പൻ സയന്റിസ്റ്റുകൾ അങ്ങനെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണെന്നുള്ളതാണ് ഇന്ന് എനിക്ക് കാലിഡോസ്കോപ്പിൽ ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ, നമ്മളൊരു തമാശ പറയുമ്പോൾ ഇത് വെറുതെ ഇങ്ങനെ കേട്ടിരിക്കില്ല എന്ന് പറഞ്ഞ് കേട്ടിരിക്കില്ല. നമ്മൾ ചെറുതായി പുഞ്ചിരിച്ചാൽ അത് നമുക്ക് പുഞ്ചിരിക്കും. നമ്മൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചാൽ അതിൽ ഹ്യൂമർ മനസ്സിലാക്കി നമ്മളോടൊപ്പം ഈ റോബോട്ടും ഉറക്കെ ചിരിക്കും. കരയോ എന്നുള്ള കാര്യം ജപ്പാനിലെ സയന്റിസ്റ്റുകളോട് എനിക്ക് ചോദിക്കാനുണ്ട്. അവർ കരയോ? ലളിതമായി പറഞ്ഞാൽ മനുഷ്യരുടെ വികാരങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുന്ന നല്ല ഒന്നാന്തരം ഒരു ചിരി കോമ്പാക്ട്. ഭാവിയിൽ നിങ്ങളും നിങ്ങളുടെ റോബോട്ട് ഫ്രണ്ടും കൂടി ബെഞ്ചിലിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന ആ ഒരു സീനൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ അമ്മേ, ടെക്നോളജി ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഒന്ന് നോക്കണേ. മനുഷ്യന്റെ വികാരങ്ങളും അനുകമ്പയും ഒക്കെ യന്ത്രങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ പിന്നെ നമുക്കിവിടെ എന്താ വില? മനുഷ്യർ പരസ്പരം സ്നേഹിക്കാനും ചിരിക്കാനും ഒന്നും മറന്നു പോരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കാലിഡോസ്കോപ്പ് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സോങ്ങും എത്തിയിട്ടുണ്ട്. നല്ലൊരു സൂപ്പർ പാട്ടിന് ശേഷം വേഗം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. ആൻഡ് കാലിഡോസ്കോപ്പ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നല്ലൊരു എനർജറ്റിക് ട്രാക്കൊക്കെ കേട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ക്ഷീണം തോന്നുന്ന സമയത്തും കട്ട വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളിൽ പല ആളുകളും കടയിൽ പോയി വാങ്ങി കുടിക്കുന്ന പാക്കേജ്ഡ് ആയിട്ടുള്ള എനർജി ഡ്രിങ്കുകളുണ്ട്. ചില ആളുകൾ വെറുതെ ഇരുന്നാലും ഒരു പണി ഉണ്ടാവില്ല, വെറുതെ ഇരിക്കുമ്പോഴും എനർജിക്ക് വേണ്ടിയിട്ട് എനർജി ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കാറുണ്ട്. ഇത് കുടിച്ചാൽ റോക്കറ്റ് പോലെ പറക്കാം, ബട്ടർഫ്ലൈസ് ഉണ്ടാകും, വിങ്സ് വരും, പറക്കാം എന്നൊക്കെയാണ്, എനർജി നെക്സ്റ്റ് ലെവലാകും എന്നൊക്കെയുള്ള അഡ്വർടൈസ്മെന്റ് കണ്ട് ചാടി വീണ് നമ്മൾ വാങ്ങി ചില ആളുകൾ കുടിക്കും അല്ലേ. കഫീൻ ഉണ്ടാകും, അതിൽ ഒരുപാട് പഞ്ചസാര ഉണ്ടാകും. ഇതൊക്കെ കേട്ട് വെച്ച് എനർജി ഡ്രിങ്ക് എന്ന പേരിൽ നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച 6 പ്രമുഖ പാനീയ ബ്രാൻഡുകൾക്ക് നമ്മൾ ഇന്ത്യക്കാരുടെ ഭക്ഷണ സുരക്ഷാ ഏജൻസി ആയിട്ടുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI ശക്തമായ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പല സംഭവങ്ങളിലും, പല എനർജി ഡ്രിങ്ക്സിലും അടങ്ങിയിട്ടുള്ളത് വലിയ തോതിലുള്ള ഷുഗർ, അതുപോലെ ഉയർന്ന അളവിലുള്ള കഫീൻ ഒക്കെയാണ്. അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കിക്ക് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഒരുപാട് ഒരു ലോങ് റണ്ണിൽ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ എനർജി ഡ്രിങ്കുകൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹൈ ബി പി, ഉറക്കില്ലായ്മ, ഹൃദയമിടിപ്പ് കൂടൽ, ഇങ്ങനെ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ആളുകളെ പറ്റിക്കുന്ന ഇത്തരക്കാരുടെ പണി FSSAI പൂട്ടാനിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ക്യാനിലെ തിളങ്ങുന്ന സ്റ്റിക്കറും പരസ്യവും കൊണ്ട് വീഴരുത്. ക്ഷീണം മാറ്റാൻ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ഗുണമുള്ള സംഭവങ്ങളുണ്ടല്ലേ. നമുക്ക് നമ്മുടെ കരിക്കും വെള്ളമുണ്ട്, മോരും വെള്ളമുണ്ട്, നാരങ്ങ വെള്ളമുണ്ട്, ഇതൊക്കെ ഇതിവിടെ ഉണ്ട്. ഓർക്കുക, നാച്ചുറൽ എനർജിയാണ് എപ്പോഴും ഒറിജിനൽ എനർജി. അപ്പോൾ എനർജി ഡ്രിങ്ക് പ്രേമികളായിട്ടുള്ള ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ അവരിലേക്ക് ഷെയർ ചെയ്തോളൂ. നിങ്ങളുടെ മൂഡ് കട്ട പവറാക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് നമുക്ക് കേട്ടാലോ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചില ആളുകൾ ദിവസവും പാഴ്സൽ വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ട്, അതായത് സ്വിഗ്ഗി, സൊമാറ്റോ ഇങ്ങനെയുള്ള പിന്നെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ആപ്പ് ത്രൂവും അല്ലാതെയും ഒക്കെ പാഴ്സൽ വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് എനിക്കിനി പറയാനുള്ളത്, അല്ലെ, അവരോടാണ് എനിക്കിനി പറയാനുള്ളത്. പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും സ്വന്തമായി അടുക്കളയിൽ കയറി പണിയെടുത്തുണ്ടാക്കി കഴിക്കുന്ന ആളുകൾക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറവി രോഗം എന്ന് പറയുന്ന അസുഖം വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എങ്ങനെയുണ്ട്, നമ്മൾ നമ്മുടെ അമ്മമാരെ പറയത്തില്ലേ, ഇപ്പം എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കാണാനില്ലാന്നുണ്ടെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അമ്മയോട് ചോദിച്ചാൽ അത് കിട്ടും എന്നാണ് നമുക്കറിയാവുന്നത്. അവർക്കുള്ള കോൺഫിഡൻസ്, അതായത് നമ്മുടെ അമ്മമാർക്കുള്ള കോൺഫിഡൻസ് ഇപ്പോൾ സയൻസും തെളിയിച്ചിരിക്കുകയാണ്. സംഗതി എന്താന്ന് വെച്ചാൽ, സവാള അരിയുക, കടുക് വറുക്കുക, തേങ്ങ ചിരുക, ഉപ്പും മുളകും അളന്നിടുക, ഇതൊക്കെ വെറും പാചകമല്ല, നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന വലിയ എക്സസൈസ് ആണെന്നാണ് പറയുന്നത്. പ്രായമാകുമ്പോൾ പൈസ എവിടെ വെച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലടാ എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ 80-ാമത്തെ വയസ്സിലും അടുക്കളയിൽ 3-ാമത്തെ കുപ്പിയിലിരിക്കുന്നുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കൃത്യമായി ഓർത്ത് പറയുന്നത്. അപ്പോൾ ചില ആളുകളെ നമ്മൾ കണ്ടില്ലേ, പഴയ ആളുകളെയൊക്കെ വളരെ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, അത്രയും ഓർമ്മശക്തി ആയിരിക്കും. എൻ്റെ അമ്മ ഇത് എന്തോ ഓർമ്മയാണ് എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് ദിസ് ഇസ് ഫോർ എവറി വൺ, ഫോണിലെ ഡെലിവറി ആപ്പൊക്കെ മാറ്റി വെച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കയ്യിൽ ആ ചട്ടകവും തവട്ടിയൊക്കെ എടുക്കുക. സ്വന്തമായി ഉണ്ടാക്കി തിന്നുന്നതിൻ്റെ സുഖം അത് വേറൊന്ന് തന്നെയാണ്. അത് മാത്രമല്ല, നമുക്ക് ഓർമ്മശക്തിയും കൂടുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പാചകം ചെയ്തോളാം എന്നൊരു തീരുമാനം അങ്ങ് എടുത്തേക്കൂ, അത് സൂപ്പറായിരിക്കും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പല ആളുകളും രാത്രി കിടക്കയിൽ കിടന്ന് അനുഭവിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്, രാത്രി 11 മണിയായിട്ടും എന്താണ് എനിക്ക് ഉറക്കം വരാത്തത്? നീ ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും, ഫോണൊക്കെ നേരത്തെ മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റൂല, ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടും ഉണ്ടാവും അല്ലേ. ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ ഫോണൊക്കെ മാറ്റി വെച്ചല്ലോ, എന്നിട്ടും എനിക്ക് ഉറക്കം കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ വില്ലൻ ആരാണ് എന്ന് പുതിയൊരു ശാസ്ത്ര പഠനം കണ്ടെത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അതറിയുന്നതിന് മുന്നേ കാലിഡോസ്കോപ്പിൽ അടുത്തൊരു പാട്ടിൻ്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. ഇത് കാലിഡോസ്കോപ്പ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ വിചാരിക്കുന്നത് രാത്രി ഫോൺ സ്ക്രീൻ നോക്കുന്നത് മാത്രമാണ് ഉറക്കം കളയുന്നത് എന്നാണ്. എന്നാൽ കാര്യം അതല്ല. നമ്മൾ പകൽ സമയം മുഴുവൻ അനുഭവിക്കുന്ന മൈക്രോ സ്ട്രെസ്സുകളുണ്ട്. അത് ഉറക്കമില്ലായ്മയുടെ പ്രധാനപ്പെട്ട വില്ലനാണ്. എന്താണ് ഈ മൈക്രോ സ്ട്രെസ് എന്നറിയാമോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ചെറിയ മെസ്സേജ്, ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നാൽ, ട്രാഫിക്കിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ദേഷ്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം തന്നെ മറന്നു എന്ന് വിചാരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മുടെ തലച്ചോറിൽ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു സമ്മർദ്ദങ്ങളായി കെട്ടിക്കിടക്കും. രാത്രി നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ തലച്ചോറിനെ അലേർട്ട് മോഡിൽ തന്നെ നിലനിർത്തും. അപ്പോൾ റിസൾട്ട് എന്താ വെച്ചാൽ, എത്ര നേരത്തെ കിടന്നാലും ഉറക്കം കിട്ടില്ല. ഇത് വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ പെട്ടെന്നൊരു മെസ്സേജ് കാണുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വല്ലാണ്ട് ആ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, ഈ പ്രഷർ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെറിയ കാര്യമാണെങ്കിലും അത് സോൾവ് ആയ കാര്യമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അപ്പം അതിന് പരിഹാരം വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം. രാത്രി ഫോൺ മാറ്റിവെക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക എന്നുള്ളത്. ഒരു 5 മിനിറ്റ് ആഴത്തിൽ ശ്വാസമെടുക്കുക, നല്ല പാട്ട് കേൾക്കുക, അന്നത്തെ ചെറിയ ചെറിയ ദേഷ്യങ്ങളും ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളും ഒക്കെ മാറ്റിവെക്കുക. മനസ്സ് കൂളായാൽ ഉറക്കം പാളത്തിലൂടെ വന്ദേ ഭാരത് പോകുന്നത് പോലെ സുഗമമായിട്ട് വരും. അപ്പം രാത്രി ലേറ്റായിട്ടും ഉറക്കം വരാതെ റീൽസ് കണ്ടിരിക്കുന്ന ആ നൈറ്റ് ഔൾ ഫ്രണ്ടിനോട് ഈ ടിപ്പ് ഒന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളൊരു കാര്യം. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഞാൻ ഡാ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ കുറേ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. കൂടുതലും സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചേക്കണം, മറന്നു കളയരുത്. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: 5-star BN cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
5: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
6: നായ വളർത്തുക എന്നത് ഒരു കേവലം ഒരു വിനോദം മാത്രമല്ല, അത് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ മെമ്പറിനെ സ്വീകരിക്കുന്നത് പോലെ തന്നെ വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ പലരും കൃത്യമായ ധാരണയില്ലാതെ നായ്ക്കളെ വാങ്ങി പിന്നീട് പരിപാലിക്കാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. നമ്മുടെ വീടിനും ജീവിത രീതിക്കും അനുയോജ്യമായ ഇനം എങ്ങനെ തിരഞ്ഞെടുക്കാം, ഏതു പ്രായത്തിൽ നായക്കുഞ്ഞുങ്ങളെ വാങ്ങണം, അടിസ്ഥാനപരമായ വളർത്തൽ രീതികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വാക്സിനുകൾ കൃത്യസമയത്ത് നൽകണം എന്നിവയെക്കുറിച്ച് സമഗ്രമായി അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. നമസ്കാരം, അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഹരിതഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഒരു നായയെ വാങ്ങാനായിട്ട് തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ സാഹചര്യത്തിന് ഇണങ്ങുന്ന ഇനത്തെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഫ്ലാറ്റുകളിലോ ചെറിയ വീടുകളിലോ ഉള്ളവർക്ക് പഗ്ഗ്, ലാസ, ആപ്സോ, പെക്കിങ്ങീസ് അല്ലെങ്കിൽ ചെറിയ ഇനം പോമറേനിയൻ എന്നിവയാണ് കൂടുതൽ അനുയോജ്യം. വലിയ മുറ്റമുള്ള വീടുകളാണെങ്കിൽ ലാബ്രഡോർ റിട്രീവർ, ഗോൾഡൻ റിട്രീവർ, ജർമ്മൻ ഷെപ്പേർഡ് തുടങ്ങിയ ഇടത്തരം മുതൽ വലിയ ഇനങ്ങൾ വരെ വളർത്താം. ഇതിൽ ലാബ്രഡോറും ഗോൾഡൻ റിട്രീവറും കുട്ടികളുമായി വളരെ പെട്ടെന്ന് ഇണങ്ങുന്ന സ്വഭാവക്കാരാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായവയും പ്രതിരോധശേഷി കൂടിയതുമായ നാടൻ നായ്ക്കളെ വളർത്തുന്നതാണ് ഏറ്റവും പരിപാലന ചെലവ് കുറഞ്ഞ മാർഗം. വിദേശ ഇനങ്ങളായ ഹസ്കി പോലെയുള്ള കട്ടി കൂടിയ രോമങ്ങളുള്ള നായ്ക്കളെ നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിൽ വളർത്തുന്നത് പരമാവധി ഒഴിവാക്കുകയും വേണം. നായ വളർത്തുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നായ്ക്കുട്ടിയെ വാങ്ങാൻ അനുയോജ്യമായ പ്രായം ഏതാണെന്ന് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നായ വളർത്തുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി നായ്ക്കുട്ടിയെ വാങ്ങാനായിട്ട് അനുയോജ്യമായ പ്രായം എപ്പോഴാണെന്ന് പറയാം. ഈ നായ്ക്കുട്ടികളെ അമ്മയുടെ അടുത്തു നിന്ന് മാറ്റാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം 45 മുതൽ 60 ദിവസങ്ങളാണ്. അതായത് 6 മുതൽ 8 ആഴ്ച വരെ. ഈ പ്രായത്തിൽ മാത്രമേ അവ അമ്മയുടെ പാലിൽ നിന്നുള്ള പ്രതിരോധശേഷി പൂർണ്ണമായിട്ട് നേടിയിട്ടുണ്ടാകുകയുള്ളൂ. വളരെ ചെറിയ പ്രായത്തിൽ, അതായത് 30 ദിവസത്തിന് മുമ്പ് അമ്മയിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഭയം, ആക്രമണ സ്വഭാവം എന്നിവ കൂടാനും സാധ്യതയുണ്ട്. കൂടാതെ ഈ ഒരു പ്രായത്തിലാണ് അവ മറ്റ് നായ്ക്കളോട് എങ്ങനെ ഇടപഴകണമെന്ന് ഒരമ്മയിൽ നിന്നും പഠിക്കുന്നത്. വിശ്വസ്തനായ ഒരു ബ്രീഡറുടെ പക്കൽ നിന്നോ സർക്കാർ അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്നോ മാത്രം നായ്ക്കുട്ടികളെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കൃത്യമായ വാക്സിനുകൾ നൽകിയിട്ടുണ്ടോ എന്നും പാരമ്പര്യമായി എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നും മുൻകൂട്ടി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഇനി പുതിയ നായ്ക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പറഞ്ഞുതരാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പുതിയ നായ്ക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആദ്യത്തെ കുറച്ച് ദിവസങ്ങള് അവയ്ക്ക് അപരിചിതത്വവും പേടിയും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വീടിനുള്ളിൽ ശാന്തവും സുരക്ഷിതവുമായ ഒരു സ്ഥലം അവയ്ക്കായിട്ട് ഒരുക്കണം. അവയുടെ ചുവട്ടിൽ വിരിക്കാനായിട്ട് പഴയ കോട്ടൺ തുണികളോ മൃദുവായ ബെഡോ നൽകണം. മൂർച്ചയുള്ള വസ്തുക്കൾ, വൈദ്യുത കമ്പികൾ, നായ്ക്കൾക്ക് വിഷാംശമുള്ള ചോക്ലേറ്റ്, ഉള്ളി തുടങ്ങിയ ഭക്ഷണങ്ങൾ അവയുടെ പരിധിയിൽ നിന്ന് മാറ്റി സൂക്ഷിക്കേണ്ടതുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ അവയെ അമിതമായി ശല്യം ചെയ്യാതെ പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനായിട്ട് അനുവദിക്കുക. കുടുംബാംഗങ്ങളോട് ഇണങ്ങാനും പുതിയ ശബ്ദങ്ങളുമായി പരിചയപ്പെടാനും അവയ്ക്ക് ആവശ്യത്തിന് സമയം നൽകണം. ഇനി നായ്ക്കളുടെ ആരോഗ്യകരമായ ഭക്ഷണക്രമം എങ്ങനെയാണെന്ന് പറയാം. നല്ലൊരു പാഠം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നായ വളർത്തുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണക്രമം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നായ്ക്കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആദ്യത്തെ ഒരു വർഷം കൃത്യമായ ഭക്ഷണക്രമം പാലിക്കേണ്ടതുണ്ട്. വിപണിയിൽ ലഭ്യമാകുന്ന മികച്ച ബ്രാൻഡുകളുടെ സ്റ്റാർട്ടർ അല്ലെങ്കിൽ പപ്പി ഫുഡ് നൽകുന്നതാണ് വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത്. വീട്ടിലെ ഭക്ഷണമാണ് നൽകുന്നതെങ്കിൽ ഉപ്പും എണ്ണയും മസാലകളും പൂർണ്ണമായി ഒഴിവാക്കിയ വേവിച്ച ചിക്കൻ, ചോറ്, ക്യാരറ്റ്, മത്തങ്ങ, തൈര് എന്നിവ നൽകാം. ചോക്ലേറ്റ്, മുന്തിരി, ഉള്ളി, വെളുത്തുള്ളി, ചായ, കോഫി എന്നിവ നായ്ക്കൾക്ക് മാരകമായ വിഷമാണ് എന്ന കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. ചെറിയ കുട്ടികൾക്ക് ദിവസവും 4 നേരം ചെറിയ അളവിൽ ഭക്ഷണം നൽകണം. പ്രായമാകുന്നതനുസരിച്ച് ഭക്ഷണത്തിന്റെ തവണകൾ കുറച്ച് 6 മാസത്തിന് ശേഷം അത് 2 നേരമാക്കി ചുരുക്കാവുന്നതാണ്. ശുദ്ധമായ കുടിവെള്ളം എപ്പോഴും അവയ്ക്ക് ലഭ്യമാക്കണം. ഇനി വിരയിളക്കൽ പ്രക്രിയ എങ്ങനെയാണെന്ന് പറയാം. നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഹരിതഭൂമിയാണ് സുനർലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നായ വളർത്തുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നായ്ക്കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൃത്യസമയത്തുള്ള വിരയിളക്കൽ. വിരശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളുടെ വളർച്ചാക്കുറവ്, വയറിളക്കം, വിളർച്ച എന്നിവ ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ്. സാധാരണയായി നായ്ക്കുട്ടിക്ക് 15 ദിവസം പ്രായമാകുമ്പോൾ ആദ്യത്തെ വിരയിളക്കൽ മരുന്ന് നൽകണം. പിന്നീട് 6 മാസം പ്രായമാകുന്നത് വരെ എല്ലാ മാസവും കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തൂക്കത്തിനനുസരിച്ച് മരുന്ന് നൽകേണ്ടതുണ്ട്. 6 മാസത്തിന് ശേഷം എല്ലാ 3 മാസം കൂടുമ്പോഴും വിരയിളക്കൽ മരുന്ന് നൽകിയാൽ മതിയാകും. ഇത് നായ്ക്കുട്ടിയുടെ വിശപ്പ് കൂട്ടാനും രോമങ്ങൾ കൊഴിയാതെ തിളക്കത്തോടെ ഇരിക്കാനും സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് നായ വളർത്തുന്നതിനെ കുറിച്ചാണ്. ഇനി പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും നായ്ക്കളെ സംരക്ഷിക്കാനായിട്ട് വാക്സിനേഷൻ അത്യാവശ്യമാണ്. നായ്ക്കുട്ടിക്ക് 45 ദിവസം പ്രായമാകുമ്പോൾ ആദ്യത്തെ മൾട്ടി കമ്പോണന്റ് വാക്സിൻ നൽകണം. ഇത് പാർവോ വൈറസ്, ഡിസ്റ്റംബർ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കും. ആദ്യത്തെ കുത്തിവെപ്പിന് ശേഷം 21 ദിവസത്തെ ഇടവേളകളിൽ 2 ബൂസ്റ്റർ ഡോസുകൾ കൂടി നൽകേണ്ടതുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാക്സിനാണ് പേവിഷബാധയ്ക്കെതിരെയുള്ള ആന്റി റാബിസ് വാക്സിൻ. ഇത് 90 ദിവസം പ്രായമാകുമ്പോൾ നൽകണം. ആദ്യത്തെ വർഷത്തെ വാക്സിനേഷനുകൾ പൂർത്തിയായ ശേഷം എല്ലാ വർഷവും ഒരു തവണ വീതം ഈ രണ്ട് വാക്സിനുകളുടെയും ബൂസ്റ്റർ ഡോസുകൾ കൃത്യമായിട്ട് എടുത്തിരിക്കണം. ഇത് നിങ്ങളുടെ നായയുടെയും വീട്ടുകാരുടെയും സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഇനി അടിസ്ഥാന പരിശീലനം എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നായ വളർത്തുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടിസ്ഥാന പരിശീലനം എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പറഞ്ഞുതരാം. നായ്ക്കുട്ടി ചെറിയ പ്രായമായിരിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായ പെരുമാറ്റ രീതികൾ പഠിപ്പിക്കണം. മണ്ണിലോ പത്രക്കടലാസിലോ മാത്രം മലമൂത്ര വിസർജനം നടത്താനുള്ള പോട്ടി ട്രെയിനിങ് ആദ്യമേ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. സിറ്റ്, സ്റ്റേ, കം തുടങ്ങിയ ലളിതമായ ആജ്ഞകൾ സ്നേഹത്തോടെയും ലഘു ഭക്ഷണങ്ങൾ സമ്മാനമായി നൽകിയും പഠിപ്പിക്കാം. അടിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നത് അവരിൽ ഭയവും ദേഷ്യവും ഉണ്ടാക്കാനേ ഉപകരിക്കുകയുള്ളൂ. 3 മാസം പ്രായമാകുമ്പോൾ തന്നെ പുറത്തുള്ള ആളുകളുമായും മറ്റു വളർത്തു മൃഗങ്ങളുമായും പൊരുത്തപ്പെടാനുള്ള അവസരം ഒരുക്കണം. ഇതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതുവഴി നായ്ക്ക് അനാവശ്യമായ ഭയവും ആക്രമണ സ്വഭാവവും ഇല്ലാതാകും. ഇനി ശുചിത്വ പരിപാലനം, അതുപോലെ തന്നെ ഡോക്ടറുടെ സന്ദർശനം എപ്പോഴൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാഠം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നായ്ക്കളെ ദിവസവും കുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവരുടെ ചർമ്മത്തിലെ സ്വാഭാവികമായ എണ്ണമയം നഷ്ടപ്പെടുത്തി ചൊറിച്ചിലിന് കാരണമാകും. മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നല്ല ഡോഗ് ഷാംപൂ ഉപയോഗിച്ച് കുളിപ്പിക്കുക. ദിവസവും രോമങ്ങൾ ബ്രഷ് ചെയ്യുന്നത് ഉതിർന്ന രോമങ്ങൾ മാറാനായിട്ട് സഹായിക്കും. ചെവികൾ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയുള്ള കോട്ടൺ തുണി ഉപയോഗിച്ച് തുടയ്ക്കണം. നഖങ്ങൾ നീണ്ടുപോകാതെ കൃത്യമായി മുറിച്ചു കൊടുക്കുക. ശരീരത്തിൽ ചെള്ള്, പെയിൻ എന്നിവ വരാതിരിക്കാനായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ മരുന്നുകൾ ചർമ്മത്തിൽ പുരട്ടാം. ഏത് ചെറിയ അസുഖ ലക്ഷണങ്ങൾ, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഛർദി, അലസത, ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു വെറ്ററിനറി ഡോക്ടറുടെ സഹായം തേടണം. വർഷത്തിൽ ഒരിക്കൽ ജനറൽ ചെക്കപ്പ് നടത്തുന്നത് നായയുടെ ആയുസ് വർദ്ധിപ്പിക്കും. ഒരു നായയെ വളർത്തുക എന്നത് അല്പം സമയവും ശ്രദ്ധയും ആവശ്യപ്പെടുന്ന ഒന്നാണെങ്കിലും അവർ നമുക്ക് തിരികെ നൽകുന്ന സ്നേഹവും വിശ്വസ്തതയും വിലമതിക്കാനാവാത്തതാണ്. ശരിയായ ബ്രീഡ് തിരഞ്ഞെടുപ്പും കൃത്യസമയത്തുള്ള വാക്സിനേഷനും വഴി നിങ്ങളുടെ വളർത്തു നായയെ മികച്ച രീതിയിൽ ആരോഗ്യത്തോടെ വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ട് കൂട്ടുക.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സ കഴിഞ്ഞാൽ ഉടനെ പഴയ ഭക്ഷണ രീതിയിലേക്ക് ഉടൻ മാറാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പാടില്ല. കർക്കിടക ചികിത്സ പ്രധാനമായും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതേപോലെ തന്നെ ദഹനശക്തി വർദ്ധിപ്പിക്കാനാണ് സഹായിക്കുന്നത്. ചികിത്സയ്ക്ക് ശേഷം ക്രമമായി മാത്രമേ ആഹാരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ പാടുള്ളൂ. ലഘുഭക്ഷണത്തിൽ നിന്ന് പതുക്കെ മാത്രം സാധാരണ ഭക്ഷണത്തിലേക്ക് മാറുക. പെട്ടെന്നുള്ള മാറ്റം ദഹനശക്തിയെ വീണ്ടും ദുർബലമാക്കാൻ കാരണമാകുന്നു.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
7: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 to 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 to 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ ദാ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം എത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ 1 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. അപ്പൊ ഇനിയുള്ള 1.5 മണിക്കൂർ സമയം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കാം, ഞാൻ ആ പാട്ടുകൾ വെച്ചുതരും. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതേ സ്നേഹത്തോടെ ഞാൻ ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. എന്താ പരിപാടി അല്ലേ? പാട്ട് ചോദിക്കുക, പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ള ഒരാൾക്ക് പാട്ട് കൊടുക്കുക, അടിപൊളി പരിപാടിയാണ് ഇൻസ്റ്റന്റ് പാട്ട്. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റന്റ്ലി ഞാൻ ആ പാട്ട് വെച്ചുതരും. ഓക്കെ, അപ്പൊ മെസ്സേജ് അയക്കാനും ഡെഡിക്കേഷൻസ് പറയാനും ഒക്കെയുള്ള നമ്പർ ഇതാ പിടിച്ചോ, 8281509000 എന്നുള്ളതാണ്. 8281509000. സിമ്പിൾ അല്ലേ? കിട്ടിയില്ലേ നമ്പർ? കിട്ടിയില്ലേ? 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിലേക്ക് വിളിക്കാം. ഇനിയിപ്പോൾ വിളിക്കാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടേക്ക്, ഹായ് അഭിരാമി, എനിക്ക് ഈ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടേക്ക്, ഞാൻ ആ പാട്ട് പ്ലേ ചെയ്ത് തരാം. അപ്പൊ ഇന്ന് നമുക്കറിയാം നടിപ്പിൻ നായകൻ സൂര്യയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ സൂര്യ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പൊ ഇന്ന് വിജയുടെ ജനനായകൻ റിലീസാണ്. വിജയും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, എന്താ ചെയ്യുക? അപ്പൊ സൂര്യ എന്ന് പറയുമ്പോൾ സൂര്യയുടെ ഒരു വലിയൊരു ക്വാളിറ്റി എന്താന്ന് പറയട്ടെ, ഏതൊരു സ്റ്റേജ് ഷോയിൽ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആളെപ്പോഴും മറ്റുള്ളവർക്ക്, കൂടെയുള്ളവർക്കൊരു എന്താ പറയുക, താങ്ക് യു കൊടുക്കുന്ന വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ ഇത്രയും ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണം ഒരുപക്ഷെ എൻ്റെ പാട്ടുകളായിരിക്കും, റൊമാൻറ്റിക് ആയിട്ടുള്ള സിനിമകളായിരിക്കും. അപ്പോൾ ഈ സിനിമകൾ തന്ന ആളുകളുടെ ആളുകളോടൊക്കെയുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ എനിക്ക് ഈ ഒരു അവാർഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം പറയാറുള്ളത്. ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ചെയ്തിട്ടുള്ള ഹാരിസ് ജയരാജിനോടാണ്. അപ്പൊ ഹാരിസ് ജയരാജ് പ്ലസ് സൂര്യ എന്ന് പറയുമ്പോൾ ഇവരുടെ കോമ്പിനേഷനിൽ കുറേ നല്ല പാട്ടുകൾ വന്നിട്ടുണ്ട്. എല്ലാ പാട്ടുകളും നിങ്ങൾ സൂര്യ എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന പാട്ടുകളില്ലേ, ഇപ്പൊ ഗജനിയിലെ എല്ലാ പാട്ടുകളും ബ്യൂട്ടിഫുൾ ആണ്, അതേപോലെ വാരണമായിരത്തിലെ പാട്ടുകൾ എല്ലാം ഹാരിസ് ജയരാജ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. അത് ഒരു പാട്ടല്ല, ആ സിനിമയിലെ ഒരൊറ്റ പാട്ടല്ല, എല്ലാ പാട്ടുകളും സൂപ്പർ ആണെന്നുള്ളതാണ് ഹാരിസ് ജയരാജ് പ്ലസ് സൂര്യ കോമ്പിനേഷൻ ഒരു ഇത്. പിന്നെ എനിക്ക് സൂര്യ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന മുഖം, അല്ലെങ്കിൽ സൂര്യയുടെ ആ ഒരു പിക്ചർ, കയ്യിൽ ഗിറ്റാറൊക്കെ പിടിച്ചിട്ട് ആ ഒരു ചുവപ്പും ബ്ലൂ കളറുള്ള ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ട്രെയിനിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന സൂര്യയുണ്ട്, വാരണമായിരത്തിലെ സൂര്യ. പക്ഷെ ഞാൻ നെഞ്ചുക്കൾ പെയ്തിടുമെന്ന പാട്ടല്ല ഫസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാട്ട്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ ട്രാക്കാണ്. അപ്പോൾ ഈ സോങ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആയിരിക്കും. ഇത് കൃഷ്ണന്റെയും മാലിനിയുടെയും ലവ് സ്റ്റോറി പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. ഹായ് മാലിനി, നാ ഇത് സൊല്ലിയാകണം എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കൃഷ്ണൻ എന്ന ക്യാരക്ടർ മാലിനിയോട് സ്നേഹം തുറന്നു പറയുന്ന ആ ഒരു പ്രൊപ്പോസൽ സീൻ, അതാണ് ഞാൻ പറഞ്ഞത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഹിറ്റായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നരേഷ് അയ്യറിന്റെയും പ്രശാന്തിനിയുടെയും ശബ്ദത്തിൽ ഞാൻ ആ പാട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. കൂടെ ഉള്ളത് അഭിരാമിയാണ്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വേഗം പാട്ട് ചോദിച്ച് വിളിക്കാം, മെസ്സേജ് അയക്കാം. അഹല്യ FM 90.4 ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കാം. അപ്പൊ പാട്ടൊക്കെ പ്ലേ ചെയ്തു തരാൻ വേണ്ടിട്ട് ഞാനിവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നിങ്ങൾ റെഡി അല്ലേ?
1: ഹായ് മാലിനി, ഐ ആം കൃഷ്ണൻ. നാ ഇത് സൊല്ലിയാകണം, നീ അവളെ വളക. ഇങ്ക എവിടെ ഇവള വളക, ഒരു ഇവള വളക പാത്രക്ക മാട്ടാങ്ക.

0: അതാണ് പാട്ട്. എന്ത് രസമായിട്ടാണ് അല്ലെ ജി വി പ്രകാശ്, സോറി ഹാരി സ്റ്റൈറാജ് ഈ ഒരു പാട്ട് ചെയ്തു വെച്ചേക്കണേ. അടിപൊളി പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ ഇന്നത്തെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ, ഹായ്, ഇതാരാ സംസാരിക്കണേ?
1: എന്റെ പേര് വനജ.
0: വനജ ചേച്ചി, എവിടുന്നാ വിളിക്കുന്നത്?
1: തത്തമംഗലം.
0: തത്തമംഗലത്ത് നിന്ന് ആദ്യമായിട്ടാണ് വിളിക്കണേ അല്ലേ?
1: ആദ്യമായിട്ടാ വിളിക്കുന്നത്.
0: എന്തേ വൈകിപ്പോയേ?
1: വൈകിപ്പോയി. കുറച്ച് ആദ്യം പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റേഡിയോ വീണ്ടും നമ്മള് കേൾക്കാന്ന് വിചാരിച്ചു.
0: ഓക്കെ,
1: ഇപ്പൊ ഡെയിലി കേൾക്കുന്നുണ്ട്. കാലത്തിട്ട് രാത്രി മാത്രമേ ഓഫ് ചെയ്യുന്നുള്ളൂ.
0: നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോയാലും തിരിച്ചു വന്നോണ്ടേ ഇരിക്കണല്ലേ?
1: ഇരിക്കും. അല്ലാതെ കേൾക്കുന്ന സുഖം വേറെ തന്നെയാണ്. നമ്മൾ എല്ലാത്തിലും നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും, പക്ഷെ റേഡിയോയിൽ നിന്ന് കിട്ടുന്ന ആ പാട്ടുണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നത്,
0: അതൊരു വൈബാണ്. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സന്തോഷം. അപ്പൊ ചേച്ചി പറയൂ, ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് ഞാൻ പറഞ്ഞ മഴനീർ തുള്ളികൾ എന്നുള്ള ആ പാട്ടാണ് എനിക്ക് വേണ്ടത്.
0: ഓക്കെ, ആർക്കാണ് ഡെഡിക്കേഷൻ? ഓക്കെ ചേച്ചി, ഞാൻ എന്തായാലും ആ പാട്ട് വെച്ചുതരാം. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് വനജ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ചോദിച്ച പാട്ട് മഴനീർ തുള്ളികൾ എന്ന പാട്ടാണ്. ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്. ഉണ്ണിമേനുവിന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് സൂര്യയുടെ ഒരു പാട്ടാണ്. ഹായ് അഭിരാമി, മൂവി സില്ലിനൊരു കാതൽ സോങ് മുംബൈ വായൻ അൻബേവാ, ഹാപ്പി ബർത്ത്ഡേ സൂര്യ എന്ന് പറഞ്ഞിട്ട് ശാന്തി സുമേഷാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പൊ സൂര്യയുടെ മുംബൈ വായൻ അൻബേവാ എന്ന പാട്ട് കേൾക്കാം. എന്തൊരു പാട്ടാണല്ലേ. സില്ലിനൊരു കാതൽ പോലെയുള്ള സിനിമയൊക്കെ റൊമാൻറ്റിക് ആയിട്ടുള്ള റോളുകൾ ചെയ്യാൻ സൂര്യയെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ സിനിമകളുണ്ടല്ലോ, കുറേ പാട്ടുകളുണ്ടല്ലോ അല്ലെ, നമുക്കിങ്ങനെ എടുത്തു പറയാൻ. റൊമാൻറ്റിക് സൂര്യ എന്ന് പറഞ്ഞിട്ട് പറയാൻ കുറേ അങ്ങനത്തെ പാട്ടുകളുണ്ട്. അപ്പം ആദ്യം നമുക്ക് ബ്യൂട്ടിഫുള്ള പാട്ട് കേൾക്കാം, വനജ ചേച്ചി ചോദിച്ച പാട്ട്. അതിനുശേഷം ശാന്തി ചേച്ചി ചോദിച്ച പാട്ടും കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്, പാട്ടൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് വെച്ച് തന്നുകൊണ്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: അങ്ങനെ രണ്ട് പാട്ടുകൾ നല്ല ബ്യൂട്ടിഫുൾ ട്രാക്സ് കേട്ടിട്ട് നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടില് പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പൊ നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട് സിലിനൊരു കാതൽ എന്ന സിനിമയിലെ മുൻപേ വായ നൻപേ വായ എന്ന പാട്ടാണ്. ഈ പാട്ട് ശാന്തി ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സൂര്യ പാട്ടാണ്. അത് മാത്രമല്ല, MS ധോണിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തമിഴ് സോങ് ആണ് മുംബൈ വായ നൻപേ വാ. പല ഇന്റർവ്യൂസിലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്?
3: എന്റെ പൊന്നുമോൾ അഭിരാമിന്റെ സ്വന്തം കൊഞ്ഞാൻ പറയുന്നു. ഷൈഫുദ്ദീൻ.
2: ഹായ് ഷൈഫുദ്ദീൻ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
3: എനിക്ക് കവിതയിൽ പാടും മലകൾ എന്ന തമിഴ് മുതല്. കണ്ണേ കൺമണിയേ എൻ കയ്യിൽ വന്ന പൂന്തോട്ടം എന്ന് തുടങ്ങിയ ഗാനം വെച്ചാൽ
2: എന്തായാലും വെച്ചുതരാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്? ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനാണ്. ഷൈഫുദ്ദീൻ ചേട്ടൻ പറഞ്ഞ പാട്ട് ഇളയരാജ മ്യൂസിക് ഡയറക്ട് ചെയ്തിട്ടുള്ള പാട്ടാണ്. മനുവും KS ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള ഈ ഒരു പാട്ട് കവിതൈ പാടും മലൈകൾ എന്ന തമിഴ് സിനിമയിലെ പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വീണ്ടും ഒരു തമിഴ് ട്രാക്കിലേക്കാണ് നമ്മൾ പോണെ. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, പാലക്കാട് നിന്ന് നിന്നു ഡിൻസിയാണ്. അഞ്ചാൻ എന്ന മൂവിയിലെ കാതലാസേ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. യുവൻ ശങ്കർ രാജ സൂരജ് സന്തോഷ് കൊളാബറേഷനിൽ വന്നിട്ടുള്ള കാതലാസേ എന്ന പാട്ട് നമുക്ക് കേൾക്കാം ഫ്രം അഞ്ചാൻ. രണ്ട് പാട്ടുകൾക്ക് ശേഷം പ്രാദേശിക വാർത്തകളും കേട്ട് പവറായിട്ടായിരിക്കും നമ്മൾ തിരിച്ചെത്തുക. ഇത് ഇൻസ്റ്റന്റ് പാട്ട്, കൂടെ ഞാൻ അഭിരാമി.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. മഴക്കാലത്തുണ്ടാവുന്ന പനി, സന്ധിവേദന എന്നിവ തടയാൻ എന്ത് ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട്. ശരീരം ചൂടായി സൂക്ഷിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ലഘുഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, എണ്ണ തേച്ച് കുളിക്കുക, മഴയിൽ നനഞ്ഞാൽ ഉടനെ തന്നെ വസ്ത്രം മാറുക, ഇവയാണ് പ്രധാന മാർഗങ്ങൾ. രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ സ്വയം മരുന്ന് കഴിക്കാതെ വൈദ്യനെ സമീപിക്കുക.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസം.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഉച്ചയോടെ ആരംഭിക്കും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശം വിദഗ്ധ സമിതി അല്പസമയത്തിനകം സന്ദർശിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചതായി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യുവാക്കളുടെ ഭാവിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യ തലസ്ഥാനത്തെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. അടുത്ത നിർദ്ദേശമുണ്ടാകുന്നതുവരെ ഈ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ലോക കല്യാൺ മാർഗ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, രാമകൃഷ്ണ ആശ്രമം മാർഗ്, ബരാങ്കംബ റോഡ്, സുപ്രീംകോർട്ട്, സേവാതീർത്ത്, ജൻപത് തുടങ്ങിയ സ്റ്റേഷനുകളാണ് അടച്ചത്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയെന്ന് അവകാശപ്പെട്ട് പ്രചരിക്കുന്ന AI നിർമ്മിത വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഡൽഹിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാജ്നാഥ് സിംഗ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 നടപടികൾ നിർത്തിവച്ചു. രാവിലെ സഭ ചേർന്നയുടൻ നീറ്റ് വിഷയവും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെയുണ്ടായ പോലീസ് അതിക്രമവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ബഹളം തുടർന്നപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനും സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 നിർത്തിവച്ചിരുന്നു. പിന്നീട് പുനരാരംഭിച്ച ഇരുസഭകളിലും നീറ്റ് വിഷയത്തിൽ ബഹളം തുടർന്നപ്പോൾ സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 നിർത്തിവയ്ക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ സമര ചരിത്രത്തിൽ ധൈര്യവും അചഞ്ചലമായ ദേശസ്നേഹവും അഭിമാനകരമായ സ്ഥാനവുമാണ് ചന്ദ്രശേഖർ ആസാദിനെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചന്ദ്രശേഖർ ആസാദിന്റെ ദൃഢനിശ്ചയം തലമുറകൾക്ക് പ്രചോദനം. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചന്ദ്രശേഖർ ആസാദിന് ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആത്മാ മഹാനായിരുന്നു ആസാദെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടന വിദേശകാര്യമന്ത്രിമാരുടെ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ് റിപ്പബ്ലിക്കിലേക്ക് ഇന്ന് യാത്രയാകും. ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നും ബിഷ്കക്കിൽ ചേരുന്ന SCO ഉച്ചകോടിയുടെ മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സഹകരണത്തിന് പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയ പ്രധാന വിഷയങ്ങളിൽ വിദേശകാര്യമന്ത്രിമാർ ആശയവിനിമയം നടത്തുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് ഫിലിപ്പീൻസിലെ മനിനയിൽ 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ആഗോളതലത്തിൽ സങ്കീർണതകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ രാഷ്ട്രീയ സുരക്ഷാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സുപ്രധാന വേദിയായി ഫോറം നിലകൊള്ളുന്നുവെന്ന് യോഗത്തെ അഭിസംബോധന ചെയ്ത വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. അസമിൽ തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. ഇന്നലെ 10 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ 40 റവന്യൂ സർക്കിളുകളിൽ 600,000-ലധികം ആളുകളെ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും ബാധിച്ചു. നദികളിലെ ജലനിരപ്പ് അപകട മേഖലയ്ക്ക് മുകളിലാണ്. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കാൻ KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ സർവീസ് ഉദ്ഘാടനം ചെയ്യും. UDF ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് സർവീസ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ ടെക്നോ പാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് തമ്പാനൂർ, മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലെത്തിച്ചു. ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും. രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23-നാണ് ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനം ആചരിക്കുന്നത്. ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിനുശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യാവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്ക് വഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജനഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്. എബോള മഹാമാരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് ഇന്ത്യ കെനിയയ്ക്ക് ആദ്യ ഗഡു മെഡിക്കൽ സഹായം കൈമാറി. 4.5 ടൺ മെഡിക്കൽ സാമഗ്രികൾ കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഡോ ആദർശ് സ്വൈക്ക കെനിയൻ അധികൃതർക്ക് കൈമാറി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന് കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെടുത്തത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷന്റെ സിക്കിം യൂണിറ്റിലെ മാനേജരായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അനീഷ്.

0: കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ പി ഐ ബിയിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്നും അർജുൻ പാണ്ഡ്യൻ അഭിപ്രായപ്പെട്ടു. പി ഐ ബി അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. കാസർകോട് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ, സെക്രട്ടറി പ്രദീപ് നാരായണൻ, പി ഐ ബി കൊച്ചി യൂണിറ്റ് മീഡിയ ആന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ഷാമില കെ വൈ എന്നിവർ സംസാരിച്ചു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. എ കെ ജി സെന്ററിൽ രണ്ട് ദിവസമാണ് യോഗം ചേരുന്നത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേർന്നിരുന്നു. വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന തീയതി, പ്രാതിനിധ്യം, അജണ്ട തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ അല്പസമയത്തിനകം തുടക്കമാകും. 10 ദിവസത്തെ കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിലെ ടീമുകളാണ് പങ്കെടുക്കുന്നത്. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക്സ് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരിക്കുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഉച്ചയോടെ ആരംഭിക്കും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശം വിദഗ്ധ സമിതി അല്പസമയത്തിനകം സന്ദർശിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: Listen without break with Ahalya FM 90.4. Kete kete kootu kooda.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
6: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
7: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: യുവൻ ശങ്കർ രാജ, സൂരജ് സന്തോഷ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടിയ പാട്ടാണ്. യുവൻ ശങ്കർ രാജ മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ അഞ്ചാൻ എന്ന സിനിമയിലെ കാതലാസ എന്ന പാട്ട്. അഞ്ചാൻ എന്ന സിനിമ സൂര്യയുടെ സാധാരണ സിനിമകളെക്കാൾ അല്പം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്കിതിൽ സൂര്യയുടെ ഹെയർ സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം രത്നാവതി അമ്മേ. സുഖാണോ? ഭക്ഷണം കഴിച്ചോ? എപ്പോഴാ കഴിക്കുക?
1: അങ്ങനെ സമയൊന്നും ഇല്ല.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?

ഓക്കെ, ഈ പാട്ട് എന്തായാലും വെച്ചുതരാം കേട്ടോ. നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ. പക്ഷെ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും സങ്കടം വരുന്നൊരു പാട്ടാണെന്ന് തോന്നുന്നു. കുറച്ച് സങ്കടമുള്ള പാട്ടാണ്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയാണ്. അപ്പൊ രത്നാവതി അമ്മ ചോദിച്ച പാട്ട് മുന്താനെ മുടിച്ചു എന്ന സിനിമയിലെ ചിന്നം ചെറുക്കിളി എന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് അഹല്യ മുസാഫിർ ഹൂൺ യാരോ ചിത്രം പരിചയ് എന്ന് പറഞ്ഞിട്ട് ശ്രീധരൻ ചേട്ടന്റെ മെസ്സേജാണ്. അപ്പൊ ശ്രീധരൻ ചേട്ടന് വേണ്ടിയിട്ട് പരിചയ് എന്ന സിനിമയിലെ മുസാഫിർ ഹുൺ യാരോ എന്ന പാട്ടും കൂടെ കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അതുപോലെ മെസ്സേജ് അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ സെയിം നമ്പറാണ്, 2815090000.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: അങ്ങനെ ഇതാ സമയം കൃത്യം 1 മണിയായിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്, എനിക്കൊപ്പം അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഞാൻ കൊല്ലം കമലം.
0: കമലം ചേച്ചിയാണ് വിളിക്കുന്നത് അല്ലേ?
1: ആണ്
0: കമലമ്മ എന്ന് പറഞ്ഞാൽ മതി, അതാണോ ഇഷ്ടം? അപ്പൊ ശരി, കമലമ്മ പറയൂ, എന്താണ് വിശേഷം? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ആദ്യമായിട്ടാണ്.
0: ആഹാ, അപ്പൊ പാട്ടൊക്കെ കേട്ട്, റേഡിയോ ഒക്കെ കേട്ട്, ഞങ്ങളുടെ വർത്താനൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്.
1: അതെ, കാലത്ത് ഓൺ ചെയ്ത പിന്നെ ഞാൻ ഉറങ്ങാൻ പോണത് വരെ അത് ഓണിലായിരിക്കും.
0: ആഹാ, സന്തോഷം. അപ്പൊ എന്താ ഇന്ന് അവിടെ ഭക്ഷണം എന്താ
1: കഴിക്കാൻ? ഞാൻ ഇന്നാണ് നമ്പർ ഒന്ന് പിടിച്ചത്.
0: അതെല്ലേ, ഇന്ന് ഞാൻ കുറച്ചധികം നമ്പർ പറഞ്ഞിരുന്നു.
1: ഇതാ ഞാൻ എന്തായാലും പണിയിലായിരിക്കും, ആ സമയത്തായിരിക്കും കൊടുക്കുന്നത്. വരുമ്പോ രണ്ടക്കം കിട്ടും, പിന്നെ കിടില രണ്ടക്കം കിട്ടും.
0: അപ്പൊ 10 ദിവസം എടുത്താണ് നമ്മൾ ഇന്ന് നമ്പർ സെറ്റ് ആക്കിയിട്ടുള്ളത് അല്ലേ? ആഹാ, എന്തായാലും ചേച്ചി
1: സന്തോഷം.
0: അതെല്ലേ, ഒത്തിരി സ്നേഹം. അപ്പൊ ഇന്ന് പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ?
1: മുഹൂർത്തം 11:30 ഡോക്ടർ സാറേ, എന്റെ ഡോക്ടർ സാറേ,
0: ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗം ഒന്ന് കേൾക്കണേ, ആദ്യം തന്നെ ആ
1: പാട്ടല്ലേ?
0: സന്ദർഭം എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂക്ക സിനിമ.
1: സന്ദർഭമാണ് തെറ്റി പറഞ്ഞു, സിനിമ
0: തെറ്റി പറഞ്ഞു, ഇനി തെറ്റിക്കരുത് കേട്ടോ.
1: അറിയില്ല ഈ പാട്ട് എടുക്കാൻ കൊച്ചിന്റെ ഒരു നല്ലൊരു,
0: അതെ, ബേബി ശാലിനി,
1: അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ അടുത്ത കാലത്തെ ഒരു 25 വർഷത്തേക്കെ തിയേറ്ററിലൊന്നും പോവാറില്ല. പിന്നെ വീട്ടില് ഇപ്പൊ ടിവി ഇല്ല, റേഡിയോ ആണ് ചേരണം.
0: റേഡിയോയിലൂടെയാണ് കേൾക്കണേ. അപ്പൊ നമുക്ക് പാട്ടൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാലോ, അടിപൊളിയല്ലേ?
1: മനസ്സിന് വിചാരിക്കുന്ന പാട്ടുകളല്ല ഏകദേശം വരുന്നുണ്ട്. തമിഴായാലും മലയാളം ആയാലും ഞാൻ ചിലപ്പോ മനസ്സിൽ വിചാരിക്കും, അയ്യോ ഈ പാട്ട് കേട്ടിട്ട് കുറെ കാലം ആയല്ലോ എന്ന്. അപ്പൊ 1-2 ദിവസം കഴിഞ്ഞ് അത് വരും.
0: അങ്ങനെ വിചാരിക്കുന്ന പാട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ ഞാൻ എന്തായാലും ഈ പാട്ട് വെച്ചുതരാം. അപ്പൊ പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കും രണ്ടുപേരും. ഓക്കെ, ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് കമലൻ ചേച്ചിയാണ്. ആദ്യമായിട്ടാണ് വിളിക്കണേന്ന് പറഞ്ഞു. റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്, എന്തായാലും സന്തോഷം. നമുക്ക് എന്തായാലും ചേച്ചി ചോദിച്ച ആ ഒരു പാട്ട് കേൾക്കാം. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ എന്ന പാട്ട് 1984 റിലീസ് ചെയ്ത ജോഷിയുടെ സന്ദർഭം എന്ന സിനിമയിലെ പാട്ടാണ്. ദാസേട്ടന്റെ ശബ്ദത്തിൽ ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് അയൻ എന്ന സിനിമയിലെ സൂര്യയുടെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ? ഒരു കട്ട സൂര്യ ഫാനാണ് ഞാനെന്ന് പറഞ്ഞ് പ്രീതി ചേച്ചി എന്നെ വിളിച്ചിരുന്നു കുനിശ്ശേരി എന്ന സ്ഥലത്ത് നിന്ന്. ഹാപ്പി ബർത്ത്ഡേ സൂര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോ പ്രീതി ചേച്ചി ഇതാ ഹാപ്പി ബർത്ത്ഡേ സൂര്യ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുള്ള അയൻ എന്ന സിനിമയിലെ പാട്ട് എന്ന് പറയുമ്പോൾ ഹരിഹരൻ പാടിയിട്ടുള്ള പല പല പല പകലാനി, എനിക്ക് ആ പാട്ടാണ് ഓർമ്മ വന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനുശേഷം സന്ദർഭം എന്ന സിനിമയിലെ പാട്ട് കമലൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ, ഫീസ് ഇല്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആപത്താണ്.
1: ഡോണ്ട് ടച്ച് മീ
0: ഡോക്ടർ സാറേ.

ലോകത്തിന്റേത്. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കൈ

0: അതാണ് പാട്ട്. പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് ചോദിച്ചിരുന്നത് കമലമ്മയാണ്. കമലമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞ്. നെക്സ്റ്റ് കോളർ എന്റെ കൂടെ ഉണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
1: ഹലോ,
0: ആരാ സംസാരിക്കണേ? ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, മഹാലക്ഷ്മിയാണ്, മഹാലക്ഷ്മി ചേച്ചിയാണ്.
0: മഹാലക്ഷ്മി ചേച്ചി എപ്പടി ഇരിക്കീങ്ക?
1: നല്ലാ ഇരിക്കോ?
0: നല്ലാ ഇരിക്കൂ. അപ്പറോ ഉങ്ങൾക്ക് എന്ന വിശേഷം?
1: ഒരു വിശേഷമില്ല, മഴയില്ല.
0: ആ, ഞാൻ കുറച്ച് മഹാലക്ഷ്മിയുടെ ചേച്ചിയോട് ചോദിക്കാൻ വേണ്ടി കുറച്ച് തമിഴ് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട് ചോദിക്കാം.
1: തമിഴൊന്നും എനിക്ക് അറിയില്ല, മലയാളം തന്നെ സംസാരിക്കുള്ളൂ.
0: മലയാളമാണ് അറിയാവുന്നല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ സെറ്റാണ്. അപ്പൊ പറയുന്നു, എന്തോ ഇന്ന് ഏത് പാട്ടാ കേക്കട്ടെ?
1: എനിക്കറിയില്ല,
0: തമിഴ് അത്ര അറിയില്ല അല്ലേ.
1: മലയാളം കലർന്നു വരും.
0: ഓക്കെ, അപ്പൊ ഓക്കെ ആണ് കേട്ടോ. ഞാൻ ധൈര്യപൂർവ്വം എനിക്ക് തമിഴിൽ സംസാരിക്കാം, അപ്പൊ കുഴപ്പമില്ല. ഇന്ത്രക്ക് പാട്ടല്ല എപ്പടി ഇരുന്നത്?
1: എന്താ പാട്ട്
0: ഇന്ത്രക്ക്? നമ്മള് കേട്ട എത്തനെ പാട്ടുകള്, ഒരുപാട് പാട്ടുകൾ കേട്ടല്ലോ. അത്തനെ പാട്ടുകള് എല്ലാം നല്ലായിരുന്നു. വെറുതെ എന്തിനാ അഭിരാമി മലയാളത്തിൽ പറഞ്ഞ പോരെന്നല്ലേ. ഇന്ന് ഏത് പാട്ടാ അപ്പൊ കേക്കണ്ടേ?
1: സിംഗം സിനിമയിന്ന്, ഇന്ദിര, നാനേ ഇന്ദിര.
0: ആ, നാനേ ഇന്ദിര നാനേ ചന്ദിര പുറന്ത ഉറുക്കുള്ളേ, ആ പാട്ടല്ലേ. ഓക്കെ, ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: ഇതിന് എന്റെ ഹസ്ബൻഡിന്, ഉമാ മഹേശ്വരി.
0: ഓക്കെ, അങ്ങനെ അതെല്ലേ, ഇടക്കിടക്ക് ഗ്യാപ്പ് എടുത്ത് വിളിച്ചാ മതി. ഓക്കെ ഓക്കെ ചേച്ചി, എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം. അപ്പൊ സൂര്യയുടെ സിംഗം എന്ന സിനിമയിലെ നാനേ ഇന്ദിരൻ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ആ പാട്ട് സെറ്റാണ്. ആ പാട്ടിലേക്ക് നമുക്ക് പോവാം. സിംഗം എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സിംഗത്തിലെ സൂര്യയുടെ മീശയാണ്. എത്ര പേർക്ക് ആ മീശ ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂര്യയുടെ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള മീശയാണല്ലോ സിംഗത്തിൽ. സിംഗത്തിന്റെ ആ മൂന്ന് സീരീസിലും, സിംഗം 1, 2, and 3, അതിലൊക്കെ ആ ഒരു മീശയായിരുന്നു ഹൈലൈറ്റ്. എന്തായാലും ആ സിനിമയിലെ ഒരു കിടിലൻ ട്രാക്കിലേക്ക് നമ്മൾ പോവാണ്. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് അരുൺ ചോദിച്ചിട്ടുള്ള പാട്ടാണ്, ചിറ്റൂർ നിന്ന്. പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിലെ കാട്ടുചെമ്പകം എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. അപ്പൊ അരുണിന്റെ ഫേവറേറ്റ് സോങ്ങും അതുപോലെ മഹാലക്ഷ്മി ചേച്ചി ചോദിച്ച സിംഗത്തിലെ പാട്ടും വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.
2: സുത്തി വരാൻ പുയല പോലെ എങ്കു അടപാഞ്ചു വരാൻ പറഞ്ഞു വരാൻ നമ്മ ദൊര സിംഗ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ടോവിനോയുടെ പള്ളിച്ചേട്ടമ്പി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഇനി നമ്മൾ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ, അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ചിരുന്നത് വേശുവമ്മയായിരുന്നു. വേശുവമ്മയുടെ മോൾക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ടൊരു പാട്ട് വേണം എന്നാണ് പറഞ്ഞിരുന്നത്. കോള് ഡ്രോപ്പായി പോയി. എന്തായാലും പാട്ട് ഞാൻ വെച്ചുതരാം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് സത്യനാരായണൻ ചേട്ടനാണ്. നമസ്തേ അഹല്യ, ഇൻസ്റ്റന്റ് ഗാനം ദീനദയാലോ രാമ, നല്ലൊരു കർക്കിടക രാമായണ മാസാചരണ കാലം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ ആ പാട്ട് ചോദിച്ചിരിക്കണേ. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം ചെയ്ത എല്ലാ പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ഉണ്ടാകും. ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ സ്റ്റൈലിലാണ് എല്ലാ പാട്ടും വരിക. ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ അതുപോലെ വളരെ രസമുള്ള, ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു ശാന്തത നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ് ദീനദയാലു എന്ന പാട്ട്. ആ ഒരു പാട്ടും വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

അരയിനങ്ങളുടെ വീട് എന്ന മമ്മൂക്ക സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. ആ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെങ്കിൽ 1:36 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഹായ് അഹല്യ, ഞാൻ കിനാശേരിയിൽ നിന്ന് രേഖ മോഹൻദാസ് ആണ്. എനിക്കൊരു പാട്ട് വേണം, തമിഴ് ട്രാക്കാണ് വേണ്ടത്. ഉള്ളം കേക്കട്ടുമേ എന്ന മൂവിയിൽ നിന്ന് എന്നെ പന്താട പിറന്തവളെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? ഞാൻ ഈ സോങ് കേട്ടിട്ടില്ല കേട്ടോ മുന്നേ, ഇപ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കാനായിട്ട് പോവാണ്. ഉള്ളം കേക്കട്ടുമേ എന്ന സിനിമയിലെ എന്നെ പന്താട എന്ന സോങ് വരുന്നു, ദാ രേഖയ്ക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ശ്രീകുമാർ അയച്ചിട്ടുള്ള മെസ്സേജാണ്. എനിക്കൊരു സോങ് പ്ലേ ചെയ്യാമോ? അയൻ എന്ന മൂവിയിലെ നെഞ്ചേ നെഞ്ചേ നീ എങ്കെ എന്ന സോങ്, ഹാപ്പി ബർത്ത് ഡേ സൂര്യ എന്നൂടെ മെസ്സേജിലുണ്ട്. അപ്പോൾ ശ്രീകുമാറിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൂര്യ സോങ് നമുക്ക് കേൾക്കാം. ബോംബെ ജയശ്രീയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ അയൻ എന്ന സിനിമയിലെ നെഞ്ചേ നെഞ്ചേ എന്ന പാട്ടും വരുന്നുണ്ട്. രണ്ട് സോങ്സ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് തമിഴ് ട്രാക്സ് ആണ്. അപ്പോൾ പാട്ട് ചോദിച്ച് മെസ്സേജ് അയക്കണമെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ 8281509000 എന്ന നമ്പർ.

ഇവിടെ മൊത്തം കാറ്റ്. അയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ബോംബെ ജയശ്രീ, ഉണ്ണിമേനോൻ എന്നിവർ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നെഞ്ചേ നെഞ്ചേ എന്ന പാട്ട്. അതിനുശേഷം ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടുകൾ ബാക്ക് ടു ബാക്ക് 3 സോങ്സ് ആയിരിക്കും കേൾക്കാനായിട്ട് പോവുക. കാരണം സമയം നോക്കുമ്പോൾ ഏകദേശം ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. 1 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്. 3 പാട്ടുകൾ ബാക്ക് ടു ബാക്ക് വരുമ്പോൾ അതിലെ ലാസ്റ്റ് സോങ് ജനനായകൻ എന്ന മൂവിയിലെ തള്ളപ്പതി കച്ചേരി എന്ന പാട്ടാണ്. ഹായ് അഹല്യ, തള്ളപ്പതിയുടെ ജനനായകൻ മൂവിയിലെ തള്ളപ്പതി കച്ചേരി സോങ് വേണം എന്ന് പറഞ്ഞിട്ട് സുധീഷ് ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ സുധീഷിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്ക് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ജനനായകൻ ഇന്ന് റിലീസായിരുന്നു. റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്, മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവും സിനിമ എന്നുള്ളത്, കണ്ടു കഴിഞ്ഞിട്ട് പറയാം. അടുത്ത പാട്ട് എന്ന് പറയുന്നത് ചോദിച്ചിരിക്കുന്നത് ഷീബ ചേച്ചിയാണ്. ഷീബ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട്, ഹായ് അബിക്കുട്ടി, പാട്ടിന് ഒഴിവുണ്ടെങ്കിൽ എനിക്ക് വേഷത്തിലെ മിന്നലെ മിന്നലെ താഴെ വരൂ എന്ന ഗാനം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സുജ ചേച്ചിയുടെ മുകുന്ദേട്ടന് 1000 ജന്മദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. അപ്പൊ ഷീബ ചേച്ചി മുകുന്ദേട്ടന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ചോദിച്ചിട്ടുള്ള പാട്ട് വേഷം എന്ന സിനിമയിലെ മിന്നലെ മിന്നലെ താഴെ വരും എന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് നദീറ ചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ടാണ്. ഹായ് അഭിമോളെ, WMHC ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ എന്റെ ഷമീല കുട്ടിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ഷമീല സക്കീർ ദമ്പതികൾക്ക് ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് WMHC ഗ്രൂപ്പിലുള്ള സ്നേഹ സൗഹൃദങ്ങളും പിന്നെ ഷമീല, മക്കൾ, ഫാമിലി എല്ലാവർക്കും ഞാൻ ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അമ്പിളി എന്ന സിനിമയിലെ ആരാധിക എന്ന സോങ് ആണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നദീറ ചേച്ചിയുടെ ഫ്രണ്ട് ഷമീലയ്ക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് അമ്പിളി എന്ന സിനിമയിലെ ആ പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. അപ്പോൾ വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ നമുക്ക് പാട്ടുകൾ കേട്ട് ഡെഡിക്കേഷനൊക്കെ പറഞ്ഞ് കേട്ടുമുട്ടാം. ദിൽ ദൻ ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: പറഞ്ഞാ
1: നടാ
0: വൺ ലാസ്റ്റ് ഡാൻസ്
1: ഓക്കേടാ പോടേ.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: 90s കിഡ്സ്, ജെൻസി എന്നൊക്കെ നമ്മൾ കുട്ടികളെയും ആൾക്കാരെയും ഒക്കെ തരംതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാട്ടുകൾക്ക് ഇത്തരം അതിർവരമ്പുകളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വിധു പ്രതാപിന്റെ പാട്ടുകൾക്ക് വേണ്ടി ജെൻസി കുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായിരുന്നു. കാരണം പാട്ടുകൾക്ക് അങ്ങനെ ഇന്ന ഭാഷയിലോ അല്ലെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പാട്ടുകൾ, അങ്ങനെ ഒരു വേർതിരിവില്ലല്ലോ. മനോഹരമായ ശബ്ദമുണ്ട്, നിങ്ങൾക്ക് ഭംഗിയായി ആലപിക്കാനുള്ള ഒരു കഴിവുണ്ട് എങ്കിൽ തീർച്ചയായും നല്ല സംഗീത സംവിധായകരുടെ ഗാനങ്ങൾ നമ്മളിലേക്ക് എത്തും എന്നത് തീർച്ചയായിട്ടും സത്യമായ കാര്യമാണ്. ആ മനോഹരമായ ശബ്ദവും വ്യത്യസ്തമായ ഒരു ആലാപന ശൈലി കൊണ്ട് നമ്മുടെ മലയാളികളുടെ ഹൃദയത്തിൽ തന്റേതായൊരു ഇടം നേടിയ ഗായകനാണ് വിധു പ്രതാപ്. മെലഡി ആയിക്കോട്ടെ, ഫാസ്റ്റ് നമ്പർ ആയിക്കോട്ടെ, വളരെ അനായാസമായി ആലപിക്കുന്ന ഒരു മികച്ച ഗായകൻ. തെലുങ്ക്, തമിഴ്, മലയാളം, അങ്ങനെ ഒരുപാട് ഭാഷകളിൽ തന്റേതായ ശബ്ദമാധുര്യം പകർന്നിട്ടുണ്ട് അദ്ദേഹം. സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലും ഒരു നിറ സാന്നിധ്യം എന്ന് തന്നെ പറയണം. വിധു പ്രതാപിന്റെ ഓരോ ഗാനവും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഒത്തിരി നല്ല പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഏത് പാട്ട് ആദ്യം പ്ലേ ചെയ്യണം എന്ന കൺഫ്യൂഷൻ മാത്രമാണ് എനിക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗാനം ഔസേ പച്ചൻ സംഗീതം നൽകി കഥ എന്ന മലയാളം സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിധു പ്രതാപ് എന്ന ഗായകന്റെ മനോഹരമായ ശബ്ദം മഴയുള്ള രാത്രിയിൽ എന്ന ബ്യൂട്ടിഫുൾ സോങ്ങോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായ യാത്ര ആരംഭിക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര. സ്റ്റേറ്റ് അവാർഡ് വരെ നേടിയ തിരുവനന്തപുരത്തിന്റെ സ്വന്തം വിധു പ്രതാപിന്റെ ആദ്യത്തെ ഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. പ്ലേ ചെയ്യുന്നത് ആർജി ഹീരയാണ്. നിങ്ങളോടൊപ്പം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. സ്റ്റേ ട്യൂൺഡ് ടു അഹല്യ FM.

ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഒരു പാട്ട് തന്നെയാണ് പകൽ കിനാവിൽ എന്ന് പറഞ്ഞ ഗാനം. ഈ ഗാനം ഒരു ആൽബം സോങ് ആണ്. മനു രമേശൻ കമ്പോസ് ചെയ്ത് മഹേഷ് നാരായണൻ വരികൾ എഴുതി വിധു പ്രതാപ് പാടിയ ഒരു പാട്ട്. പക്ഷെ ഇതൊരു ആൽബം സോങ് ആണ്. ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ച് ചെറുപ്പക്കാരെല്ലാവരും ചേർന്ന് ഒരു ആൽബം ഉണ്ടാക്കുന്നു. ആൻഡ് ആ ആൽബത്തിൽ വിധു പ്രതാപിന്റെ ഭാര്യയായിട്ടുള്ള ദീപ്തി തന്നെയാണ്, നല്ലൊരു നർത്തകി കൂടിയായിട്ടുള്ള ദീപ്തിയാണ് അന്ന് ഈ ഒരു ആൽബത്തിൽ ഒരു സ്റ്റാർ കാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നുണ്ടാക്കുന്ന ഒരു ഒരു ചെറിയ ആൽബം ആയതുകൊണ്ട് തന്നെ വിധു പ്രതാപ് തന്നെ ലൈറ്റ് ബോയ് ആയിരുന്നിട്ടുണ്ട്, വിധു പ്രതാപ് തന്നെ പാടിയിട്ടുണ്ട്. കറണ്ട് പോയ സമയത്ത് പ്ലേ ചെയ്യാൻ പാട്ടില്ലാതായപ്പോൾ ഡാൻസ് ചെയ്യാൻ വേണ്ടി പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്ത് വളരെ നന്നായി അഭിനയിക്കുകയും പാടുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്നൊരു പാട്ടുണ്ടാവുകയാണ്. അതാണ് പകൽ കിനാവിൽ ഞാൻ കാണും സ്നേഹമോദി എന്ന പാട്ട്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് കേൾക്കാം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ആ ഒരു മനോഹരമായ ഓർമ്മയിലേക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന അത്തരം ഡാൻസും കൊറിയോഗ്രാഫിയും ഒക്കെ വന്നിട്ടുള്ളൊരു പാട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷ്വൽസ് അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. എന്തായാലും ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ ഈ പാട്ടിന്റെ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്. വിധു പ്രതാപ് എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു ആൻഡ് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഒരു പാട്ടുകാരനെ വളരെ ധൈര്യത്തോടു കൂടി, അല്ലെങ്കിൽ ഏറെ അഭിമാനത്തോടു കൂടി ഒരു പാട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയും അതേസമയം അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സ് എന്നുകൂടി പറയണം. ശരത് എന്ന സംഗീത സംവിധായകനാണ് വിധു പ്രതാപ് എന്ന അതുല്യ ഗായകനെ മലയാളികൾക്കിടയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അതും ദേവദാസി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി ശരത് കമ്പോസ് ചെയ്ത പൊൻവസന്തമാഗമം എന്ന പാട്ട്. ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഇതൊരു വ്യത്യസ്തമായ താളക്രമത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ്. സാധാരണ പാട്ടുകൾ പോകുന്നൊരു ഒരു ഒഴുക്കിൽ പോകാതെ ഒരു വ്യത്യസ്തമായ താളക്രമത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. പക്ഷെ വളരെ ഭംഗിയായി തന്നെ വിധു പ്രതാപ് എന്ന ഗായകൻ അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് വന്നിട്ടുള്ള ഈ പാട്ട് നമുക്ക് തീർച്ചയായിട്ടും കേൾക്കണം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: വളരെ വളരെ വൈകി ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ഗാനമാണിത്. ഞാനിത് ആദ്യത്തെ വട്ടം കേട്ടു, രണ്ടാമത് കേട്ടു, മൂന്നാമത് കേട്ടു, എനിക്ക് ഇപ്പോഴും എന്റെ പ്ലേലിസ്റ്റിലേക്ക് പെട്ടെന്ന് കയറിക്കൂടിയ ഒരു ഗാനം എന്ന് തന്നെ പറയണം. കാറ്റിലെ തലയാട്ടര്, യെസ്, ഇളയരാജ എന്ന അതുല്യ സംഗീത സംവിധായകനൊപ്പവും വിധു പ്രതാപ് എന്ന ഗായകൻ പാടിയിട്ടുണ്ട്. ആൻഡ് പലർക്കും ഈ പാട്ട് അറിയില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. സ്വല്ലമരന്ത കഥൈ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ കമ്പോസ് ചെയ്ത് അന്ന് കാട്ടിലെ തലയാട്ടര എന്ന പാട്ട് വളരെ ഭംഗിയായി തന്നെ വിധു പ്രതാപ് പാടിയിട്ടുണ്ട്. ഒരു മലയാളിയാണെന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാതെ വളരെ നല്ല ഭാഷ, വളരെ നല്ല ഭംഗിയായി തമിഴ് ഭാഷ കൈകാര്യം ചെയ്യുകയും ആ പാട്ടിന് ആവശ്യമുള്ള താളത്തിനനുസരിച്ച് ഒരു ഒരു ഒരു നാടൻ പാട്ടാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാമീണതയുള്ള ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു പഴയകാല ഓർമ്മകളിലേക്കും നന്മകളിലേക്കും ഒക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന പോലത്തെ ഒരു പാട്ടാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ അറിയാതെ അത് എൻ്റെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു എന്ന് തന്നെ പറയണം. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിധു പ്രതാപ് എന്ന മനോഹരമായ പാട്ടുകാരൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ്, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
1: என்னடா வேலையை பார்க்காம சினிமாவில் வேற ஹீரோ மாதிரி பாடிக்கிட்டு இருக்க, பொழுதாச்சுடா வேலையா?

സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഗായകൻ, വിധു പ്രതാപ് എന്ന മനോഹരമായ പാട്ടുകാരന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സായാഹ്നം എന്ന ചിത്രത്തിന് വേണ്ടി ജി രവീന്ദ്രനാഥ് കമ്പോസ് ചെയ്ത ഈ പാട്ടും യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാനമാണ്. അതിന്റെ വരികളായിക്കോട്ടെ, അതിന്റെ സംഗീതമായിക്കോട്ടെ, അത് പാടിയിരിക്കുന്ന രീതിയായിക്കോട്ടെ, നമ്മുടെ മനസ്സിലേക്കൊരു ദുഃഖം ആഴ്ന്നിറങ്ങുന്ന വേദനയിൽ പാടുന്ന പോലെയുള്ളൊരു പാട്ട്. എന്നാൽ ആ ദുഃഖത്തെ നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പോലത്തെ, അത്തരം യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ തിരിഞ്ഞ് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. ഈ പാട്ട് വിധു പ്രതാപ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുവരുന്നു എന്നതിനപ്പുറത്ത് കാലമേ കൈക്കൊള്ളുക നീ എന്ന ഈ പാട്ട് ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകന്റെ മരണസമയത്ത് ഈ പാട്ടുകൾ പ്ലേ ചെയ്തിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരം ആഴത്തിലുള്ള, നമ്മളെ സ്പർശിക്കുന്ന, കാലത്തിനപ്പുറം നിലനിൽക്കുന്ന ഒരു പാട്ട് എന്ന് തന്നെ പറയണം. കാലമേ കൈക്കൊള്ളുക നീ, സായാഹ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി വിധു പ്രതാപ് പാടിയ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീരാവണ, അഹല്യ FM.

പുതിയ ശബ്ദങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരുന്നൊരു സമയം. കമലും മോഹൻ സിത്താരയൊക്കെ പുതിയ പാട്ടുകൾക്ക് വേണ്ടി, പുതിയ ശബ്ദങ്ങൾക്ക് വേണ്ടി ഒരു അന്വേഷണം ആരംഭിച്ച സമയത്താണ് ഒരുപാട് നല്ല കലാകാരന്മാർ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഫ്രാങ്കോ, ജോത്സ്ന, രഞ്ജിനി, അനൂപ്, വിധു പ്രതാപ്, അങ്ങനെ ഒരു വലിയ കൂട്ടം സംഗീതത്തെയും മലയാള സിനിമയെയും സ്നേഹിച്ച് പുറത്തു നിന്നിരുന്നു. അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. അന്ന് ഒരുപാട് നല്ല പാട്ടുകൾ നമ്മൾ എന്ന സിനിമയിലൂടെ നമുക്ക് ലഭിച്ചെങ്കിലും വിധു പ്രതാപിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു പാട്ട് തന്നെയാണ് മറക്കാം എല്ലാം മറക്കാം എന്ന പാട്ട്. അന്ന് തൃശൂർ ചേതന സ്റ്റുഡിയോയിൽ 3 പ്രാവശ്യം പോയി പാടിയിട്ടുള്ളൊരു പാട്ടാണ്. ഒരു പ്രാവശ്യം പാടുന്നു, പിന്നെയും പാടുന്നു. ഒരു സ്പോട്ട് ലൈറ്റൊക്കെ മാത്രം തന്ന്, ബാക്കി എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് കരഞ്ഞുകൊണ്ട് നീ പാടണം, നിന്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും അതിലേക്ക് മാക്സിമം കൊടുത്തുകൊണ്ട് നീ പാടണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പാടിയ ഒരു പാട്ട് മറക്കാം എല്ലാം മറക്കാം. സ്വപ്നക്കൂട്, നമ്മൾ, അങ്ങനെ യുവത്വം തുളുമ്പി നിൽക്കുന്ന ഒരുപാട് പാട്ടുകൾ, ഒരുപാട് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു വലിയ കൂട്ടുകെട്ട് തന്നെയായിരുന്നു അത്. എന്തായാലും മറക്കാം എല്ലാം മറക്കാം, പക്ഷെ പാട്ടുകൾ നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല. സ്വപ്നക്കൂട് എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഒരു പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.

എ ആർ റഹ്മാൻ വരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട്. നങ്ങേലി എന്ന മ്യൂസിക് വീഡിയോ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. വിധു പ്രതാപ് എന്ന അതുല്യ ഗായകനെ നമ്മൾ ഓർക്കുന്ന സമയത്ത് വ്യത്യസ്തമായ ഒരുപാട് ശബ്ദങ്ങൾ യോജിപ്പിച്ച് എക്കപ്പെല്ലെ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു നാടൻ ശൈലിയിലേക്ക് എങ്ങനെ എക്കപ്പെല്ലയെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന വലിയ എക്സ്പെരിമെന്റുകളുടെയും ഒരു ഒരു കൂട്ടുകെട്ടിന്റെയും ഒക്കെ ഭാഗമായി ഉണ്ടായ ഒരു ആൽബമാണ് നങ്ങേലി എന്ന് പറയുന്നത്. അതിലെ നങ്ങേലി എന്ന ക്യാരക്ടർ അവസാന നിമിഷമാണ് ദീപ്തി എന്ന നർത്തകി, വിധു പ്രതാപിന്റെ ഭാര്യയായ ദീപ്തി എന്ന നർത്തകിയിലേക്ക് എത്തുന്നത്. ഒരുപാട് പേരെ അന്വേഷിച്ചെങ്കിലും അവസാന നിമിഷം സമയമല്ല എന്ന ദീപ്തി എന്നെ അതങ്ങ് ചെയ്തോളൂ എന്ന് പറയുകയും അങ്ങനെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾക്കിടയിൽ നിന്ന് ജനിച്ച ഒരു നല്ലൊരു ആൽബം. രമേശ് നായർ വരികൾ എഴുതി, മനു രമേശൻ കമ്പോസ് ചെയ്ത്, വിധു പ്രതാപ് പാടിയ നങ്ങേലി എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ എഫ് എം, നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്, ഇത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. Hola, a ver.

ഇപ്പോഴും പല കല്യാണങ്ങൾക്കും ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അത്രമാത്രം ആൾക്കാരിലേക്ക് നടന്നു കയറിയ ഒരു പാട്ട് എന്ന് വേണം പറയാൻ. വിദ്യാസാഗർ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ വല്ലാത്തൊരു കഴിവിലുണ്ടായ ഒരു പാട്ട് തന്നെയാണ് വെണ്ണക്കല്ലിൽ നിന്നെ തൊട്ടു. ഇപ്പോഴും നമ്മൾ പല സ്റ്റേജ് ഷോയിൽ, എസ്പെഷ്യലി വിധു പ്രതാപ് സ്റ്റേജ് ഷോസിൽ പോകുന്ന സമയത്ത് ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്ന, വീണ്ടും വീണ്ടും പാടണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണിത്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള അവരുടെ ഒരു എനർജറ്റിക് സോങ്സിന്റെ ലിസ്റ്റിൽ തീർച്ചയായും ഇടം പിടിച്ചിട്ടുള്ള ഈ പാട്ട് തീർച്ചയായിട്ടും എങ്ങനെ പ്ലേ ചെയ്യാതിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, രാധിക തിലകും വിധു പ്രതാപും ബിജു നാരായണനും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ആൽബം ഇറങ്ങുന്നത്. അന്ന് പല മ്യൂസിക് ഷോസും നമ്മൾ വിളിച്ച് പാട്ട് ചോദിക്കുന്ന അത്തരം രീതിയിലേക്കൊക്കെ നമ്മൾ ഗാനങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ മഴ എന്ന ആൽബം വേറിട്ട് നിന്നതായി എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ സ്റ്റോറി ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, വരികളായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയണം. ശിവദ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഈ ആൽബവും അതിലെ കൂടെ പോകുന്നൊരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ആൻഡ് വിധുപ്രതാപിൻ്റെ ശബ്ദത്തിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു പാട്ടാണത്. വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്, വളരെ അർത്ഥവത്തായ വരികൾ. ഒരു കൊച്ചു കുട്ടിയായി ആ പാട്ട് ഞാൻ കേട്ടിരുന്നു എങ്കിലും ആ പാട്ടിലുള്ള വിഷമവും അല്ലെങ്കിൽ ആ കഥയിലുള്ള വിഷമവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇത്ര പെട്ടെന്നാണ് വന്നു കയറിയതെന്നും അതിപ്പോഴും എന്തുകൊണ്ട് മനസ്സിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു അറയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിനൊന്നും ഇന്നും ഉത്തരമില്ല. പക്ഷെ പാട്ടുകൾ അങ്ങനെയാണ്, കാരണങ്ങളൊന്നുമില്ലെങ്കിലും അവ നമ്മളുടെ പ്രിയപ്പെട്ട ചില ഇടങ്ങളിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത്. അത് തന്നെയാണ് ഈ ആൽബത്തിനെ കൂടുതൽ മനോഹരമാക്കുന്നതും. ദിത്തിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് വിധു പ്രതാപ് എന്ന ഗായകന്റെ. എന്തായാലും ഈ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മഴ എന്ന ആൽബത്തിൽ നിന്നും എസ് രമേശൻ നായർ വരികൾ എഴുതി, മനു രമേശൻ കമ്പോസ് ചെയ്ത് വിധു പ്രതാപിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള ഗാനം കേൾക്കുന്നു. നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര ഓൺ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

സൗഹൃദങ്ങൾ എന്നും ഗായകർക്ക് ഒരു മുതൽക്കൂട്ടാണെന്നാണ് ഞാൻ പറയാം. ഒരുപാട് നല്ല കൂട്ടുകെട്ടിൽ ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡ്യുവറ്റ് ഗാനങ്ങൾ പാടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സൗഹൃദം തീർച്ചയായിട്ടും ആ പാട്ടിൽ നമുക്ക് പ്രതിഫലിച്ചു കാണാറുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു സൗഹൃദമാണ് വിധു പ്രതാപും ജ്യോത്സ്ന എന്ന ഗായികയും തമ്മിലുള്ളത്. ഏറ്റവും കംഫർട്ടബിൾ ആരാണ് പാടാൻ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ജ്യോത്സ്ന എന്ന പേര് കേൾക്കാറുണ്ട്. അങ്ങനെയാണ് സൗഹൃദത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അങ്ങനെ ജ്യോത്സ്നയും വിധു പ്രതാപും ചേർന്ന് ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും ഒരു ആൽബം സോങ് ഇത്രയും ഹിറ്റായത് എനിക്ക് തോന്നുന്നു മേലെ മാനത്ത് താരകൾ മിന്നുന്നു എന്ന പാട്ട് തന്നെയാണ്. ശ്യാം ധർമ്മൻ കമ്പോസ് ചെയ്ത് രാജു രാഘവ് വരികൾ എഴുതിയ ഈ പാട്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ആ സമയത്ത് ഇഷ്ടമുള്ള ഗാനം തന്നെയായിരുന്നു. ഒരു ആൽബം സോങ് ആണ്, പക്ഷെ അതിൽ വളരെ സ്ട്രോങ് ആയ ഒരു കഥ അവർ പറയുന്നുണ്ട്. ആ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ശബ്ദങ്ങൾ ഈ രണ്ട് ശബ്ദത്തിലും നമ്മൾ ഈ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, ഡ്യുവറ്റായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിധു പ്രതാപ് എന്ന അതുല്യ ഗായകന്റെ പല പാട്ടുകളിലൂടെയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പാട്ടുകളും കഥകളും ഇവിടെ തീരുന്നില്ല, മറ്റൊരു ദിവസം നമുക്ക് കേൾക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കരുതലോടെ കർക്കിടകം.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്ത് പൊതുവെ സൂര്യപ്രകാശം കുറവായിരിക്കും, അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും, ദഹനശക്തി പൊതുവെ കുറവായിരിക്കും. ആയുർവേദത്തിൽ ഈ ദഹനശക്തി കുറവിന് അഗ്നിമാന്യം എന്നാണ് പറയുന്നത്. ദഹനശക്തി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭക്ഷണം ശരിയായി ദഹിക്കില്ല. ഈ ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടം ശരീരത്തിൽ ആമം എന്ന അവസ്ഥയിൽ അടിഞ്ഞുകൂടും. ഈ ആമമാണ് പല രോഗങ്ങളുടെയും അടിസ്ഥാനമെന്ന് ആയുർവേദം കരുതുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് പലർക്കും വിശപ്പ് കുറയുന്നതും ശരീരവേദന

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. മഴക്കാലത്തുണ്ടാവുന്ന പനി, സന്ധിവേദന എന്നിവ തടയാൻ എന്ത് ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട്. ശരീരം ചൂടായി സൂക്ഷിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ലഘുഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, എണ്ണ തേച്ച് കുളിക്കുക, മഴയിൽ നനഞ്ഞാൽ ഉടനെ തന്നെ വസ്ത്രം മാറുക, ഇവയാണ് പ്രധാന മാർഗങ്ങൾ. രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ സ്വയം മരുന്ന് കഴിക്കാതെ വൈദ്യനെ സമീപിക്കുക.
0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സയുടെ ഭാഗമായി പ്രധാനമായും ആയുർവേദത്തിൽ പറയുന്ന ചികിത്സകൾ അഥവാ പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ചികിത്സയാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വമായി പറയുന്നത്. ഓരോ ആൾക്കാരിലും ഉണ്ടാവുന്ന രോഗ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ചില ആൾക്കാരിൽ വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അമിതമായിട്ട് കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ദഹനമില്ലായ്മ, ദഹനാഗ്നി വളരെ കുറഞ്ഞതിന് ശേഷം അജീർണമുണ്ടാവുക, അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞത് കാരണമുണ്ടാവുന്ന രോഗങ്ങൾ പലരും കണ്ടുവരാറുണ്ട്. അകമേ ഔഷധം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ പുറമേ ഔഷധ ചികിത്സകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഔഷധ ചികിത്സകൾ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം കൂടിയ ഒരു കാര്യമാണ്. ആയുർവേദ ചികിത്സകളിൽ പല ചികിത്സകൾക്കും കർക്കിടക സമയത്ത് വളരെയധികം പ്രാധാന്യം കൂടുതലാണ്. എണ്ണ തേച്ചിട്ടുള്ള അഭ്യംഗം എന്ന് പറയുന്ന ചികിത്സ ശരീരത്തിൻ്റെ ബലം കൂട്ടാനും അതേപോലെ തന്നെ വാദത്തിനെ കുറയ്ക്കാനും വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറ്റാനും സഹായിക്കുന്നു. ഇലക്കിഴികൾ, ഞവരക്കിഴികൾ പോലുള്ള ചികിത്സകൾ ശരീരത്തിൻ്റെ പേശിവേദനയും സന്ധിവേദനയും കുറയ്ക്കുന്നു. ഞവരക്കിഴി ശരീരത്തിന് ബലവും പോഷണവും നൽകാൻ സഹായിക്കുന്നു. കർക്കിടക സമയത്ത് നമ്മൾ കൂടുതലും ചികിത്സ ചെയ്യുമ്പോൾ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ദോഷങ്ങളെ പുറത്തേക്ക് കളയാൻ കർക്കിടക ചികിത്സയ്ക്ക് സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഈ പറയുന്ന കർക്കിടക ചികിത്സ സഹായിക്കുന്നു.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
7: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
9: Dr. Ahalya, let's talk about health. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടെ കേൾക്കാറുള്ള, കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അല്പം ഭയപ്പെടേണ്ട ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, ഷിഗല്ല ബാക്ടീരിയയാണ്. പലരും ഇതിനെ വൈറസ് എന്ന് വിളിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു ബാക്ടീരിയയാണ്. വളരെ പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാൻ സാധ്യതയുള്ള കടുത്ത വയറിളക്കത്തിന് കാരണമാകുന്ന ഒന്നാണ് ഈ ഷിഗല്ല ബാക്ടീരിയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളെയാണ് ഇത് വളരെ വേഗത്തിൽ ബാധിക്കാറുള്ളതും. ഹോട്ടലുകളിൽ നിന്നോ അല്ലെങ്കിൽ കല്യാണ വീടുകളിൽ നിന്നോ ഒക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൂട്ടത്തോടെ ആളുകൾക്ക് വയറിളക്കം വന്ന എന്ന വാർത്തകൾ നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലേ? അതിൻ്റെ പിന്നിലെ മെയിൻ ആയിട്ടുള്ള വില്ലൻ എപ്പോഴും ഈ ഷിഗല്ല ബാക്ടീരിയ ആയിരിക്കും എന്ന് ഓർക്കുക. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതിന് മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യ, കൂടെയുള്ളത് ഞാനാണ് ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4. ബ്രേക്കിന് മുമ്പ് ഞാൻ ഷിഗലിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നതെന്നും പടരുന്നതെന്നും നമ്മൾ ശരിക്കും പറഞ്ഞ് അറിഞ്ഞിരിക്കണം. അതായത്, മലിനമായ വെള്ളത്തിലൂടെയും കേടായ ഭക്ഷണ സാധനത്തിലൂടെയുമാണ് ഈ ബാക്ടീരിയ പ്രധാനമായും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ രോഗബാധിതയുള്ള ആൾക്കാരെല്ലാം കൂടെ കൃത്യമായി കൈ കഴുകാതെ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്താൽ എന്താ സംഭവിക്കാന്നറിയോ? അത് കഴിക്കുന്ന മറ്റുള്ളവരിലേക്കും അത് വളരെ എളുപ്പത്തിൽ പകരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, സാധാരണ വയറിളക്കം പോലെ ഒന്നുമല്ല ഇത്. കടുത്ത വയറുവേദന, വിറയലോട് കൂടിയ പനി, അതായത് ഷിവറിങ് വിത്ത് ഫീവർ, വിട്ടുമാറാത്ത ഛർദി, അതിനോടൊപ്പം മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡും അതുപോലെ തന്നെ മ്യൂക്കസും കലർന്നു പോവുക, ഇതൊക്കെയാണ് ഷിഗല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ബാക്ടീരിയ ഉള്ളിൽ ചെന്ന 1 മുതൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ലക്ഷണങ്ങളെല്ലാം നമ്മുടെ ബോഡിയിൽ കാണിച്ചു തുടങ്ങും. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ പ്രിക്വേഷൻസും എന്താണെന്നറിയാം. അതിനു മുമ്പായി നമുക്കൊരു സോങ് കേട്ടിട്ട് തിരിച്ചു വരാം.

ശേഷവും കൈകൾ സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് അറ്റ്ലീസ്റ്റ് 20 seconds എങ്കിലും നന്നായി കഴുകി വൃത്തിയാക്കണം. രണ്ടാമത്തെ കാര്യം, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും തണുത്ത വെള്ളത്തോട് പ്രണയമുള്ളവർ തൽക്കാലം അതിനോടൊരു ബൈ ബൈ പറയണം. കാരണം നമ്മുടെ ഹെൽത്ത് നമ്മുടെ മാത്രം കയ്യിലാണ് കേട്ടോ. പുറത്തു നിന്നുള്ള പച്ചവെള്ളമോ കൃത്യമായി തിളപ്പിക്കാത്ത വെള്ളമോ കുടിക്കരുത്. പിന്നെ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ പഴകിയതോ തുറന്നു വെച്ചതോ ആയ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഇനി വീട്ടിൽ ആർക്കെങ്കിലും വയറിളക്കം ഉണ്ടായാൽ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ORS, അതായത് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കൻ വെള്ളമൊക്കെ നന്നായി കൊടുത്ത് അവരെ ഡീഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഒരിടവേളയ്ക്ക് ശേഷം.

ഡോക്ടർ അഹല്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4 അപ്പോൾ ഇന്ന് നമ്മൾ ഷിഗെല്ല ബാക്ടീരിയയെക്കുറിച്ചും അതിനെതിരെ എടുക്കേണ്ട പ്രിക്വേഷൻസിനെ കുറിച്ചും വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ കൃത്യമായി ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വയറിളക്ക് എന്ന് പറയുന്നത് ഇതിനെ ആരും നിസ്സാരമായി കണ്ട്

വീട്ടിൽ തന്നെ ഇരിക്കരുത്. വൈ? ബിക്കോസ് കടുത്ത പനി, പിന്നെ മോഷൻ പാസ് ചെയ്യുമ്പോൾ വരുന്ന ബ്ലഡ് സ്റ്റെയിൻ, കുട്ടി വല്ലാതെ തളർന്നു പോവുക, പിന്നെ യൂറിൻ പാസ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും മടിക്കാതെ തന്നെ, ഒട്ടും വൈകിക്കാതെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഡോക്ടറെ കാണിക്കണം. കാരണം ഇതിന് കൃത്യമായ ആന്റിബയോട്ടിക് ചികിത്സ ആവശ്യം വരാറുണ്ട്. കൃത്യസമയത്ത് ചികിത്സിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാൻ പറ്റുന്ന ഒന്നാണിത്. ശ്രദ്ധിച്ചാൽ ശികലയെ നമുക്ക് അകറ്റി നിർത്തുകയും ചെയ്യാം. അപ്പോൾ ഡോക്ടർ അഹല്യയിൽ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ആരോഗ്യവാനായ ഒരാൾക്ക് സുഖചികിത്സയുടെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഉണ്ട്. ആയുർവേദത്തിൻ്റെ ലക്ഷ്യം തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം എന്നുള്ളതാണ്. രോഗം വന്നാൽ മാത്രം ചികിത്സിക്കുക എന്നുള്ളതല്ല, ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതുള്ളൂ എന്നതുകൂടിയാണ് ആയുർവേദത്തിൻ്റെ ലക്ഷ്യം. അതിനാൽ സുഖചികിത്സ പ്രതിരോധ ചികിത്സയുടെ ഭാഗമായിട്ടാണ്.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BNCAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: 360 degree. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഇന്നത്തെയും പോലെ കൂടിയുണ്ട് ഇറ്റ്സ് മീ RJ ആയില്ല. നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നറിയാം? നമ്മൾ സാധാരണയായിട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ റാങ്ക് വാങ്ങുന്ന കുട്ടികളെ കാണുന്ന സമയത്ത് പറയാറുണ്ടല്ലേ, അവന് ഭയങ്കര ബുദ്ധിയാണ് അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കാറുണ്ട്, അവനൊക്കെ ഉറപ്പായിട്ടും ജീവിതത്തിൽ വലിയ വലിയ നിലകളിൽ എത്താൻ പോകുന്ന ആൾക്കാരാണ് അല്ലെ. എന്നാലുണ്ടല്ലോ, വലിയ ക്ലാസ് റൂം ടോപ്പർമാര് പലരും യഥാർത്ഥ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ ഇങ്ങനെ പതറിപ്പോകുന്നതും, ശരാശരി പഠന നിലവാരമുള്ളവർ വലിയ വലിയ കമ്പനികളുടെയൊക്കെ ലീഡേഴ്സ് ആയിട്ട് മാറുന്നതും നമ്മൾ കാണാറുണ്ട്. അതും ഒരു റിയാലിറ്റിയാണ് അല്ലെ. എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ജീവിത വിജയത്തിന് നമ്മുടെ IQ അഥവാ ഇന്റലിജൻസ് കോണ്ടന്റ് വെറും 20% മാത്രമേ സഹായിക്കൂ എന്നാണ് പറയാറ്. ബാക്കി 80% തീരുമാനിക്കുന്നത് നമ്മുടെ EQ, അതായത് ഇമോഷണൽ കോണ്ടിയന്റ് എന്ന് പറയുന്ന സംഭവമാണ്, അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അതായത് സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ ബഹുമാനിക്കാനും പ്രതിസന്ധികളിൽ തളരാതിരിക്കാനും ഉള്ളൊരു കഴിവ്. അപ്പോൾ ഇന്ന് നമ്മൾ 360 degree പറയാൻ പോകുന്നൊരു കാര്യം എന്താ, നമ്മുടെ മനസ്സിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ ശക്തമാക്കാൻ സഹായിക്കുന്ന ചില ഇമോഷണൽ ഹാക്കുകളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഒരു മനോഹരമായ പാട്ട് വരുന്നുണ്ട് 360 degree. നമുക്ക് ആ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ തിരികെ എത്താം 360 degree. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒന്നാമത്തെ ആ ഒരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെ സെൽഫ് അവയർനെസ് അഥവാ സ്വയം തിരിച്ചറിയൽ, അതാണ് ഒന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ്. നമ്മളിൽ പലർക്കും പെട്ടെന്ന് മൂഡ് ഓഫ് ആവാറുണ്ടല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് കടുത്ത ദേഷ്യം വരാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ആ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായ ഉത്തരമൊന്നും ഉണ്ടാവാറില്ല. ഇതിനെ മറികടക്കാൻ വേണ്ടി മനഃശാസ്ത്രം ഉപയോഗിക്കുന്ന ഒരു കിഡിലൻ ട്രിക്കാണിത്. നെയിം ഇറ്റ് ടു ടെയിം ഇറ്റ്. എന്താ സംഭവം? അതായത് നിങ്ങൾക്ക് നെഗറ്റീവായ ഒരു വികാരം തോന്നുമ്പോൾ അതിനെ ഒളിച്ചു വെക്കാതെ അത് എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിനോട് പറയുക. എനിക്കിപ്പോൾ ദേഷ്യമാണ് വരുന്നത്, എനിക്കിപ്പോൾ പരാജയ ഭീതി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അസൂയ തോന്നുന്നുണ്ട്. ഇങ്ങനെ ആ വികാരത്തിന് കൃത്യമായ ഒരു പേര് നൽകുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിലെ ആ ഒരു ഇമോഷണൽ ഭാഗമായിട്ടുള്ള അമിഗ്ഡലയുടെ ആ ഒരു പ്രവർത്തനം കുറയുകയും യുക്തിപൂർവം ചിന്തിക്കുന്ന ഒരു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ടല്ലോ, ആ ഒരു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണരുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം എന്ത് വേണം? അവയെ തിരിച്ചറിയണം അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ദേഷ്യത്തെ പൂട്ടാനുള്ള ഒരു 90 സെക്കൻഡ് ശാസ്ത്രീയ വിദ്യയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. ഹലോ, 360 ഡിഗ്രി ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. അപ്പോ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്നറിയാം? ആരെങ്കിലും നമ്മളോട് ഒരു മോശം കാര്യം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെ? ആ ദേഷ്യത്തിൽ നമ്മൾ തിരിച്ചു പറയുന്ന വാക്കുകൾ കാരണം എന്താണ് ആ ബന്ധങ്ങൾ തകർന്നു പോവാറുണ്ട്. എന്നാൽ പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജിൽ ബോൾട്ടി ടെയ്ലർ കണ്ടെത്തിയ ഒരു അത്ഭുത സത്യമുണ്ട്. അതെന്താണെന്നറിയോ? അതാണ് ഈ 90 സെക്കൻഡ് റൂള്. നമുക്ക് ദേഷ്യമോ സങ്കടമോ ഉണ്ടാക്കുന്ന ഒരനുഭവം ഉണ്ടാവുന്ന സമയത്തെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചില കെമിക്കലുകൾ ഒഴുകിയെത്താറുണ്ട്. ഈ കെമിക്കലുകൾ നമ്മുടെ രക്തത്തിൽ വന്ന് അത് പൂർണ്ണമായും ഇല്ലാതാകാൻ വേണ്ടി കൃത്യം 90 സെക്കൻഡ്, അതായത് 1.5 മിനിറ്റ് മാത്രമേ എടുക്കൂ. അതായത് ശാസ്ത്രീയമായി ഒരു ദേഷ്യത്തിന്റെ പരമാവധി ആയുസ് വെറും 90 സെക്കൻഡ് മാത്രമാണ്. അതിനുശേഷവും നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരീരം ചെയ്യിപ്പിക്കുന്നതല്ല, മറിച്ച് ആ സംഭവത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും വീണ്ടും നമ്മൾ ആലോചിച്ച് നിങ്ങൾ ബോധപൂർവം ആ ദേഷ്യത്തെ നിലനിർത്തുന്ന ഒരു കാര്യമാണ്. ഇനി ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? മനസ്സിൽ പറയാം, എന്ത്, ഇത് വെറും 90 സെക്കൻഡിന്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ മാത്രമാണ്, ഇതിപ്പോ മാറും, ഒന്ന് മാറി നിൽക്കുക, അപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ആ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നോക്കുന്ന ഒരു വിദ്യ. അതെങ്ങനെയാന്ന് കേട്ടാലോ? യെസ്, നമുക്ക് കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റെറിയോ വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാ.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഉയർന്ന ഇക്യു ഉള്ള ആളുകളുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണിത്, സോഷ്യൽ അവയർനെസ്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവരുടെ ശരീരഭാഷയിൽ നിന്നും മുഖഭാവത്തിൽ നിന്നും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. പലരും ഓഫീസിലോ വീട്ടിലുള്ള മറ്റുള്ളവരുടെ മൂഡൊന്നും ശ്രദ്ധിക്കാറില്ലാലേ. ഇപ്പോ ബോസ് കടുത്ത സ്ട്രെസ്സിലിരിക്കുമ്പോൾ ചെന്ന് ശമ്പളം കൂട്ടാൻ ചോദിക്കും, അല്ലെങ്കിൽ പങ്കാളി ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അനാവശ്യമായ കാര്യങ്ങളൊക്കെ വഴക്കിടുക എന്നിവയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ലോ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ലക്ഷണങ്ങളാണ്. ഇതിനൊരു സ്മാർട്ട് ഹാക്ക് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്നതിന് മുൻപായിട്ട് ഒരു 5 സെക്കൻഡ് മറ്റേയാളുടെ മുഖത്തേക്കും കണ്ണുകളിലേക്കും നോക്കുക. അവർ സംസാരിക്കുന്ന ടോൺ ശ്രദ്ധിക്കുക. അവർ സമാധാനത്തിലാണോ അതോ അസ്വസ്ഥനാണോ എന്ന് വിലയിരുത്തുക. അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ വാക്കുകൾ ഇപ്പോഴും എന്ത് ചെയ്യുക, ക്രമീകരിക്കുക. ഈ ഒരു ഒറ്റ ശീലം നിങ്ങളെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കി മാറ്റും കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. ഓർത്തു വെച്ചാൽ മാത്രം പോലെ പ്രാവർത്തികമാക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? വിമർശനങ്ങളെ നേരിടാനുള്ള ഒരു കിടലൻ ഫിൽട്ടർ വിദ്യയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കാം നമുക്ക് 360 degree ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചാണല്ലേ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ, ഈ ഓഫീസിലോ കോളേജിലോ ഒക്കെ വെച്ച് ആരെങ്കിലും നമ്മുടെ ജോലിയെ വിമർശിച്ചാൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോവാറുണ്ടല്ലേ. അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ചിന്തിച്ച് നമ്മളിങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുന്നുള്ളതാണ്. ഇവിടെയാണ് ഉയർന്ന ഇക്യു ഉള്ളവർ ഉപയോഗിക്കുന്ന ഒരു ഹാക്കാണ് ഫിൽട്ടർ ടെക്നിക്ക്. അതായത് ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ അതിനെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് നേരെ നടത്തുന്ന ഒരു ആക്രമണമായിട്ട്, അതായത് പേഴ്സണൽ അറ്റാക്കായിട്ട് കാണരുത്. പകരം ആ വിമർശനത്തെ ഒരു ഫിൽട്ടറിലൂടെ കടത്തിവിടുക. എന്നിട്ട് സ്വയം ചോദിക്കുക, എന്ത് അവർ പറഞ്ഞതിൽ എനിക്ക് തിരുത്താനായിട്ട് പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ സ്വീകരിക്കുക. അപ്പൊ നിങ്ങളുടെ ജോലി മെച്ചപ്പെടുത്തുക. ബാക്കി വരുന്ന നെഗറ്റീവ് കമന്റുകളെയും പരിഹാസങ്ങളെയും അപ്പോൾ തന്നെ നമുക്ക് കളയാം, അല്ലെ? ചവിട്ടൂട്ടയിലേക്ക് വലിച്ചെറിയാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്കുകളല്ല, നിങ്ങൾ തന്നെയാണ്. ആ കാര്യം മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്താ പറയാനുള്ളതെന്നറിയോ? ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന് എങ്ങനെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാം? കേൾക്കാം നമുക്ക് 360 ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രിയാണ്. ഇറ്റ്സ് മീ ആർജെ, ഐ ലവ് വിത്ത് യു. അപ്പോ ഗായ്സ്, നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോണ്ടേ? അതെ. ഈ ഒരു ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതിനെങ്ങനെ നേരിടും എന്നതിലാണ് നമ്മുടെ മാനസിക കരുത്തിരിക്കുന്നത് അല്ലേ. മെന്റൽ റിസാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. പലരും ചെറിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ തന്നെ എന്റെ ജീവിതം തീർന്നു, ഇനി ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നുണ്ട്. ഇവിടെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് അല്ലേ. പരാജയങ്ങൾ അവസാനമായി കാണാതെ അതൊരു പഠന പ്രക്രിയയായിട്ട് കാണുക. ഇതിനൊരു മാന്ത്രിക വാക്കുണ്ട് കേട്ടോ, യെറ്റ് അഥവാ ഇതുവരെ. അതായത് എനിക്ക് ഈ ജോലി ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാം, എനിക്ക് ഈ ജോലി ചെയ്യാൻ ഇതുവരെ അറിയില്ല. അതായത് പഠിച്ചെടുക്കാമെന്ന് നമ്മൾ പറയാണ്, ആ ഒരു മാറ്റത്തിലേക്കാണ്. എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതിന് പകരം എനിക്ക് ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞില്ല, യെറ്റ് അല്ലേ, ആ രീതിയിലേക്ക് തിരുത്തുക എന്നതാണ്. ഈ ഒരു ഒറ്റ വാക്ക് നിങ്ങളുടെ തലച്ചോറിന്റെ പ്രതീക്ഷയെ മുന്നോട്ട് പോകാനുള്ള എനർജിയും ഒക്കെ തരും കേട്ടോ. വീഴുന്നതല്ല പരാജയം, വീണെടുത്ത് കിടക്കുന്നതാണ് പരാജയം.

360 degree. Welcome back to 360 degree tips and tricks with Kurende. It's me RJ Aya. അപ്പൊ ഈ 360 ഡിഗ്രിയിൽ നമ്മുടെ ചർച്ച അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവാണ് കേട്ടോ. അതായത് നമ്മൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലോ ഇരിക്കുമ്പോൾ പെട്ടെന്ന് റിലാക്സ് ആകാൻ സഹായിക്കുന്ന ഒരു മൂന്ന് സ്റ്റെപ്പ് സൈക്കോളജിക്കൽ വിദ്യയുണ്ട്. അതാണ് ഇത് SBR മെത്തേഡ്. സ്റ്റോപ്പ്, ബ്രീത്ത്, റിഫ്ലക്ട്. സ്റ്റോപ്പ്, എസ്. അതായത് അമിതമായ ദേഷ്യമോ ഭയമോ തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് നിർത്തുക. സംസാരം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക. അതാണ് എസ് ഫോർ സ്റ്റോപ്പ്. ഇനി ബി ഫോർ ബ്രീത്ത്, ശ്വസിക്കുക. അപ്പോ കണ്ണുകൾ അടച്ച് 4 തവണ ആഴത്തിൽ ശ്വാസം എടുക്കുക. ഡീപ് ബ്രീതിങ്, വയറ് നിറയുന്ന രീതിയിൽ ശ്വാസം എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും ശരീരത്തെ ശാന്തമാക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തേതാണ് ആർ ഫോർ റിഫ്ലക്ട്. അതായത് ഇപ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ദേഷ്യം അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇത് കാര്യങ്ങളെ

0: 360 degree.
1: Yes! അങ്ങനെയാണെങ്കിൽ സമയം പോയതറിഞ്ഞോ? ഇല്ല അല്ലേ. 360 degree ഇന്നത്തെ ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് റിസൈലൻസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവാൻ പോവാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആ ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ ഇന്നെന്തൊക്കെ പറഞ്ഞു, വികാരങ്ങളെ തിരിച്ചറിയുന്ന നെയിം ഇറ്റ് ടു ടൈം ഇറ്റ് രീതി, അതുപോലെ ദേഷ്യത്തിൽ പൂട്ടുന്ന 90 second rule, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന സോഷ്യൽ അവേർനെസ്, വിമർശനങ്ങളെ തടയുന്ന ഫിൽറ്റർ ടെക്നിക്, പരാജയങ്ങളെ മാറ്റുന്ന യെറ്റ് വിദ്യ, പെട്ടെന്ന് ശാന്തനാകാനുള്ള SBR മെത്തേഡ്, അങ്ങനെ വികാരങ്ങളെ മെരുക്കാനുള്ള എല്ലാ 360

ശാസ്ത്രീയ ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ അടിമകളാകണം അല്ലെ, അല്ലാതെ നിങ്ങൾ വികാരങ്ങളുടെ അടിമകളാവാൻ പാടില്ല. അപ്പൊ എന്നാലും ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് എന്താണ് പ്രാധാന്യമെന്ന് പലരും ചോദിക്കാറുണ്ട്. മഴക്കാലത്ത് ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കാരണം കൊണ്ട് തന്നെ, അതേപോലെ തന്നെ ആമാശയത്തിൽ ഉണ്ടാവുന്ന ദഹനമില്ലായ്മ, ദഹനശേഷി കുറയുന്നതും, അതേപോലെ തന്നെ വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെയധികം കൂടാനുമുള്ള ചാൻസ് നമ്മൾ കൂടുതലും കർക്കിടകത്തിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ കൂടുതലും പറയുന്നത് ശരീരത്തിനെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സ, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക, ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ അതിജീവിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് കൂട്ടുക എന്നുള്ളതാണ്. പഞ്ചകർമ്മ ചികിത്സകൾക്ക് ശരീരത്തിലുള്ള സ്രോതസ്സുകൾ അഥവാ ചാനലുകൾ മൃദുവാക്കാനും ദോഷങ്ങളെ ചലിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടി നിൽക്കുന്ന വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കുറയ്ക്കാനും ദഹനശേഷിയെ വർദ്ധിപ്പിക്കാനും പഞ്ചകർമ്മ ചികിത്സയ്ക്ക് സാധിക്കുന്നു. എല്ലാവർക്കും എന്നാൽ ഒരേ ചികിത്സയല്ല. വ്യക്തിയും വ്യക്തിയുടെ പ്രകൃതിയും രോഗാവസ്ഥയും അനുസരിച്ചിട്ടാണ് കർക്കിടകത്തിൽ ചികിത്സ ഉപദേശിക്കുന്നത്.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക സമയത്ത് വീട്ടിൽ ലളിതമായി നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്ന ക്രിയകൾ എന്തൊക്കെയാണെന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. ദിവസവും ഇളം ചൂടുവെള്ളം കുടിക്കുക, എണ്ണ തേച്ച് കുളിക്കുക, ചൂടുള്ള ലഘുഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, മഴയിൽ നനഞ്ഞാൽ ഉടനെ തന്നെ ശരീരം വേഗം ഉണക്കുക, ദഹനശക്തി കുറയ്ക്കാൻ കഴിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഇവയാണ് ഏറ്റവും ലളിതമായി ഫലപ്രദമായും കർക്കിടകത്തിൽ നമുക്ക് പാലിക്കാൻ പറ്റുന്ന ചര്യകൾ.
0: It's rhythm of Palakkad.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സ ഐ ടി ജീവനക്കാർക്കും സെഡൻറി ലൈഫ് സ്റ്റൈലുള്ളവർക്കും എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐ ടി ജീവനക്കാരിൽ സ്ഥിരം കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് കഴുത്തുവേദന, നടുവേദന, സന്ധിവേദന, ഉറക്കക്കുറവ്, മാനസികമായിട്ടുള്ള സമ്മർദ്ദം എന്നിവ, അഭ്യംഗം, എണ്ണ തേച്ചിട്ടുള്ള കുളി, ആവി പിടിക്കുക, സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ, കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതേപോലെ തന്നെ പഥ്യാഹാരങ്ങൾ, കർക്കിടക ചികിത്സ എന്നിവ ഈ പറയുന്ന രോഗങ്ങളെ കുറയ്ക്കാനും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. പ്രമേഹവും ഹൈപ്പർ ടെൻഷനുമുള്ളവർ കർക്കിടക ചികിത്സ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. കർക്കിടക കഞ്ഞി ആരോഗ്യകരമാണെങ്കിലും എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഉപകാരപ്പെടുന്നത്. പ്രമേഹ രോഗികൾ അരിയുടെ അളവും ചേരുവകളും വൈദ്യോപദേശ പ്രകാരം മാത്രം ക്രമീകരിച്ച് കഴിക്കുക. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഉപ്പിൻ്റെയും ഔഷധങ്ങളുടെയും അളവ് ശ്രദ്ധിക്കുക. വ്യക്തിഗത ചികിത്സയാണ് എന്നും ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വമായി പറയുന്നത്.
2: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം. കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. മഴക്കാലത്തുണ്ടാവുന്ന പനി, സന്ധിവേദന എന്നിവ തടയാൻ എന്ത് ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട്. ശരീരം ചൂടായി സൂക്ഷിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ലഘുഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, എണ്ണ തേച്ച് കുളിക്കുക, മഴയിൽ നനഞ്ഞാൽ ഉടനെ തന്നെ വസ്ത്രം മാറുക, ഇവയാണ് പ്രധാന മാർഗങ്ങൾ. രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ സ്വയം മരുന്ന് കഴിക്കാതെ വൈദ്യനെ സമീപിക്കുക.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് എന്താണ് പ്രാധാന്യമെന്ന് പലരും ചോദിക്കാറുണ്ട്. മഴക്കാലത്ത് ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കാരണം കൊണ്ട് തന്നെ, അതേപോലെ തന്നെ ആമാശയത്തിൽ ഉണ്ടാവുന്ന ദഹനമില്ലായ്മ, ദഹനശേഷി കുറയുന്നതും, അതേപോലെ തന്നെ വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെയധികം കൂടാനുമുള്ള ചാൻസ് നമ്മൾ കൂടുതലും കർക്കിടകത്തിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ കൂടുതലും പറയുന്നത് ശരീരത്തിനെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സ, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക, ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ അതിജീവിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് കൂട്ടുക എന്നുള്ളതാണ്. പഞ്ചകർമ്മ ചികിത്സകൾക്ക് ശരീരത്തിലുള്ള സ്രോതസ്സുകൾ അഥവാ ചാനലുകൾ മൃദുവാക്കാനും ദോഷങ്ങളെ ചലിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടി നിൽക്കുന്ന വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കുറയ്ക്കാനും ദഹനശേഷിയെ വർദ്ധിപ്പിക്കാനും പഞ്ചകർമ്മ ചികിത്സയ്ക്ക് സാധിക്കുന്നു. എല്ലാവർക്കും എന്നാൽ ഒരേ ചികിത്സയല്ല. വ്യക്തിയും വ്യക്തിയുടെ പ്രകൃതിയും രോഗാവസ്ഥയും അനുസരിച്ചിട്ടാണ് കർക്കിടകത്തിൽ ചികിത്സ ഉപദേശിക്കുന്നത്.
0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434414.

0: யாரு ஹீரோ?
1: கேக்குறாங்க இல்ல, சொல்லுங்க ஜி, யாரு ஹீரோ?
2: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു?
1: പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-10 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവച്ചത്. കഴിഞ്ഞയാഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബ്ബിലെ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
1: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഡോക്ടർ സേതു അഖില ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സയുടെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. കർക്കിടക ചികിത്സ ആയുർവേദ പ്രകാരം ശരീരത്തിലെ ദോഷങ്ങളെ, അതായത് ശരീരത്തിനെ നിയന്ത്രിച്ചു വരുന്ന ത്രിദോഷങ്ങളെ സമനിലയിലാക്കാൻ സഹായിക്കുന്നു. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതേപോലെ തന്നെ പേശികളും സന്ധികൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും ശമനമുണ്ടാകാൻ കർക്കിടക ചികിത്സ സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ പേശികൾക്കും സന്ധികൾക്കും ബലം നൽകാനും ദഹനശേഷി മെച്ചപ്പെടുത്താനും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും കർക്കിടക ചികിത്സ സഹായിക്കുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമഗ്ര ആരോഗ്യം ലക്ഷ്യപ്പെട്ടിട്ടാണ് ആയുർവേദത്തിൽ കൂടുതലും കർക്കിടക ചികിത്സ പോലുള്ള

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. കർക്കിടകം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉറങ്ങാൻ പോകുന്നത് വരെ ജോലി ചെയ്യുന്നുണ്ട്, വിശ്രമമില്ല. പക്ഷേ പ്രകൃതി നമ്മളോട് ഒരു കാര്യം പറയുകയാണ്, കർക്കിടകത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പതുക്കെ ചെയ്താൽ അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും മെച്ചപ്പെടുത്തും എന്നത്. അതുപോലെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം കർക്കിടകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: ഇത് നമ്മ നേരം വിത്ത് RG ഹീര ഓൺ അഹല്യ FM.
8: வணக்கம் மக்களே, எப்படி இருக்கீங்க? நல்லா இருக்கிறோம் நம்புறோம். ஒரு நாட்டை புரிஞ்சுக்கணும்னா ஃபர்ஸ்ட் என்ன கத்துக்கணும்? லாங்குவேஜா, ஹிஸ்டரியா, லிட்ரேச்சரா? கண்டிப்பா அதெல்லாம் முக்கியம்தான். ஆனா அதுக்கு முன்னாடி அந்த நாட்டு மக்கள் என்ன சாப்பிடுறாங்கன்னு தெரிஞ்சுக்கணும். பிகாஸ் ஃபுட் இஸ் நாட் ஜஸ்ட் ஃபுட், இட்ஸ் கல்ச்சர் சர்வ்ட் ஆன் பிளேட். ஒரு சமையலோட ஸ்மெல்ல ஒரு ஊரோட ஹிஸ்டரி இருக்கும். ஒரு ரெசிபிக்குள்ள பல ஜெனரேஷனோட மெமரிஸ் இருக்கும். ஒரு டிஷ்ஷுக்கு பின்னாடி கிளைமேட் இருக்கும், ஃபார்மிங் இருக்கும், ஃபெஸ்டிவல்ஸ் இருக்கும், ஃபேமிலி ட்ரெடிஷன்ஸ் இருக்கும். அதனால தான் வேர்ல்டில் ட்ராவல் பண்ற பல பேர் இஃப் யூ வாண்ட் டு நோ அ பிளேஸ் ஈட் லைக் த லோக்கல்ஸ்னு சொல்லுவாங்க. தமிழ்நாடும் அப்படிதான். இங்க சாப்பாடுனா ஹங்கர் சாட்டிஸ்ஃபை பண்றதுக்கு மட்டும் இல்ல, அது ஒரு இமோஷன். நம்ம ஊர் சமையல்ல சிம்பிளிசிட்டி இருக்கும், ஹெல்த் இருக்கும், டேஸ்ட் இருக்கும், அதோட சேர்ந்து ஒரு அழகான கதையும் இருக்கும். இன்னைக்கு நாம தமிழ்நாடுவோட சில ஐகானிக் டிஷ்ஷஸ் பத்தி பேச போறோம். ஒரு பொங்கல் பவுல்ல இருந்து திருநெல்வேலி ஹல்வா வரைக்கும் ஒவ்வொரு டிஷ்ஷும் ஒரு ஊரையும் ஒரு கல்ச்சரையும் ரெப்ரசென்ட் பண்ணுது. சோ ஒரு பியூட்டிஃபுல் கல்னரி ஜேர்னிக்கு ரெடியா? அப்ப தமிழ் மண்ணோட சுவையை செலிப்ரேட் பண்ண நம்ம முதல் பாடல் வந்து உன் சமையலறையில் படத்திலிருந்து இந்த பொறப்பு தான் சாங் தான் முதல்ல கேட்க போறோம். திஸ் இஸ் அஹல்யா FM. இது நம்ம நேரம். அண்ட் திஸ் இஸ் RG ஹீரா வித் யூ. ஸ்டே டியூன்ட்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഒരു തമിഴ് വീട്ടില് കാലയില എഴുന്ന ഉടനെ വർ സ്മെൽ എന്നാ? സുട സുട ഇഡ്ലി ഇല്ല ക്രിസ്പി ക്രിസ്പി ദോശ. ഇഡ്ലിയും ദോശയും തമിഴ്നാടോട് ഐഡന്റിറ്റിന്ന് സൊന്നാ അത് ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ് അല്ല. ഇഡ്ലി ദോശ രണ്ടു പേരും സിമ്പിൾ ഇൻഗ്രീഡിയൻസ്ല തന്നെ ചെയ്യപ്പെടുന്നത്. ആൻഡ് അരിസി ഉളുന്ത് കൊഞ്ചം പേഷ്യൻസ് ഫെർമെന്റേഷനോട് മാജിക് അവളോതാ. അതിനാലതാ ന്യൂട്രീഷൻ എക്സ്പേർട്സ് കൂടെ ഇഡ്ലിയ വേൾഡിലെ ഹെൽത്തിയസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ്ല ഒന്ന് സൊല്ലുവാങ്ക. ഇന്നോ ഒരു ബ്യൂട്ടി എന്നെ തരുമാ, തമിഴ്നാട്ടില് ഊർക്ക് ഒരു ദോശ സ്റ്റൈൽ മാറും. കാഞ്ചിപുരം ഇഡ്ലി, കൽ ദോശ, സെറ്റ് ദോശ, കറി ദോശ, നെയ് റോസ്റ്റ്, ലിസ്റ്റേ മുഴിയാത്. ആനാ എന്ത് വേരിയേഷൻസും ഇരുന്നാലും ഫാമിലി എല്ലാരും സേർന്ന് കാലയില സാപ്പിടുക അന്ത ഫീലിംഗ് ഈക്വൽ എതും ഇല്ല. വീട്ടില് അമ്മ ദോശ സുട സുട പോടുന്ന സൗണ്ട്, ചട്നി അരയ്ക്കുന്ന സ്മെല്ല്, അപ്പ ന്യൂസ് പേപ്പർ പഠിക്കുന്നത്, ഇതെല്ലാം ഒരു തമിഴ് വീട്ടോട മോർണിംഗ് സൗണ്ട് ട്രാക്ക്. ആനാ ഇപ്പൊ സ്റ്റൈൽ എല്ലാം മാറിയത് അമ്മാവും അപ്പാവും സേർന്ന് കുക്ക് പണാതാ സരിയാ ഇരിക്കും. ഇപ്പൊ എന്നെ പൊറത്ത വരക്കും എനിക്ക് ദോശതാ ரொம்ப பிடிக்கும். ஆனா தோசையை இன்னும் டேஸ்டா வைக்கிறது அது கூட சேர்ந்து சாப்பிடுற சட்னி தான். மிளகு சட்னி இல்ல தேங்காய் சட்னி, இந்த மாதிரி சட்னி தான் அதை இன்னும் சூப்பராக்குதுன்னு எனக்கு தோணும். ஃபுட் சம்டைம்ஸ் ஃபில் த ஸ்டொமக், பட் சம் ஃபுட்ஸ் ஃபில் த ஹார்ட். அப்படிதான் எனக்கு தோசை. ஸோ அப்ப இந்த ஃபெமிலியர் ஃபீலிங்கோட ஒரு பியூட்டிஃபுல் பாடல் கேட்கலாம். பப்பி படத்துல இருந்து ஒரு ஃபுட் சாங் ஸ்பெஷலா உங்களுக்காக பிளே பண்றேன். திஸ் இஸ் ஆர் ஜி ஹீரா வித் யூ. இது நம்ம நேரமான அஹல்யா எஃப்எம். ஸ்டே டியூன்ட்.

നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ.

0: 9188954112 04923225000.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: കരുതലോടെ കർക്കിടകം.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. അഭ്യംഗത്തിനെ പറ്റി ആയുർവേദത്തിൽ ഇങ്ങനെ പറയുന്നു, അഭ്യംഗമാചരേ നിത്യം സഹ ജരാശ്രമവാദഹ ദൃഷ്ടിപ്രസാദ പുഷ്ടിയായു സ്വപ്നസുത്വദാർഢ്യകൃത്. അതായത് നമ്മൾ ഈ എണ്ണതേപ്പ് ഒരു മാസത്തിൽ മാത്രം ആചരിക്കേണ്ട ഒന്നല്ല, നിത്യവും ചെയ്യേണ്ട ഒന്നാണ് ഈ എണ്ണതേപ്പ്. അത് വാർദ്ധക്യത്തിനെ വൈകിപ്പിക്കുകയും നമ്മുടെ ക്ഷീണം കുറയ്ക്കുകയും വാദദോഷത്തെ ശമിപ്പിക്കുകയും നല്ല ഉറക്കം, ചർമ്മ ആരോഗ്യം, ശരീരബലം എന്നിവ നൽകുകയും ചെയ്യുന്നു. ഇതൊരു ഔഷധം പോലെ തന്നെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു ദിനചര്യയാണ്. മഴക്കാലത്ത് പ്രത്യേകിച്ചും അഭ്യംഗം ചെയ്യുന്നത് വാദദോഷത്തിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു.
3: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. ahalyafm.com. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
5: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
7: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
8: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
9: 5-star ബി എൻ ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
8: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
9: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
10: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയർസ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. വേനൽക്കാലത്ത് നാം ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്, ശൈത്യകാലത്ത് ചൂടുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് ശരീരത്തിന് പ്രത്യേക പരിചരണം നൽകേണ്ടതില്ലേ? തീർച്ചയായും വേണം. ആയുർവേദം അതിനെയാണ് ഋതുചര്യ എന്ന് വിളിക്കുന്നത്. അഷ്ടാംഗഹൃദയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാലാർത്ഥ കർമ്മണാം യോഗോ ഹീനമിത്യാദി മാത്രക സമ്യക് യോഗശ്ച വിജ്ഞയോ രോഗ ആരോഗ്യ ഏക കാരണം. അതായത്, കാലത്തിനനുസരിച്ച് ആഹാരവും ജീവിത രീതിയും ക്രമീകരിച്ചാൽ ആരോഗ്യം നിലനിൽക്കും, അല്ലെങ്കിൽ രോഗങ്ങളുണ്ടാവും.
2: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കരുതലോടെ കർക്കിടകം.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. പൊതുവെ പലർക്കും മഴക്കാലത്ത് വിശപ്പ് കുറവായിരിക്കും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ ദഹന പ്രവർത്തനം മന്ദഗതിയിലായിരിക്കും. അതുകൊണ്ടാണ് ആയുർവേദം ഈ കാലത്ത് ലഘുവും ചൂടുള്ളതുമായിട്ടുള്ള ഭക്ഷണം നിർദ്ദേശിക്കുന്നത്. കർക്കിടകത്തിലെ ഭക്ഷണം പൊതുവെ പുതിയതായി പാകം ചെയ്തതായിരിക്കണം. ചൂടോടുകൂടി എല്ലാവരും ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം. എളുപ്പത്തിൽ ദഹിക്കുന്നതായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നത് വളരെ മിതമായിട്ടുള്ള അളവിലായിരിക്കണം. ഒരു സമയം വയറ് നിറയെ കഴിക്കുന്നതിനേക്കാൾ ആവശ്യത്തിന് മാത്രം കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു പ്രധാന കാര്യം കൂടി ഓർക്കാനുള്ളത്, വിശപ്പില്ലെങ്കിൽ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കരുത്. വിശപ്പ് തോന്നിയ ശേഷം കഴിക്കുന്ന ഭക്ഷണമാണ് ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യുക. പിന്നെ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, ഫ്രിഡ്ജിൽ ദിവസങ്ങളായി സൂക്ഷിച്ച ഭക്ഷണം, അമിത എണ്ണയിൽ വറുത്ത ഭക്ഷണം, തണുത്ത പാനീയങ്ങൾ, ഐസ്ക്രീം പോലെയുള്ള ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ്, അമിത മധുരമടങ്ങിയിട്ടുള്ള ഭക്ഷണം, ബേക്കറി ഭക്ഷണങ്ങൾ, ഇവയൊക്കെ ദഹനത്തെ കൂടുതൽ ദുർബലമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
5: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
4: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
6: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. ഭക്ഷണം കഴിക്കുന്ന രീതിയും വളരെ പ്രധാനമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കണം. വേഗത്തിൽ കഴിക്കരുത്. നന്നായി ചവച്ച ശേഷം മാത്രമേ വിഴുങ്ങാൻ പാടുള്ളൂ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോണും ടെലിവിഷനും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന പേരിൽ ആധുനിക ശാസ്ത്രം പറയുന്ന ആശയം തന്നെയാണ് ഇത്. ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ ദിനചര്യ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: അഹല്യ FM 90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം. ഇത് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ. രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമേ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
0: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
4: Story of life.
5: Lighten your life. Lighten.
6: നമ്മളൊക്കെ കരിയറിലോ ലൈഫിലോ നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ചില പ്രത്യേക വാചകങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു അത്യാവശ്യം വരുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ സംസാരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ പറയാറുണ്ട്, ഏയ് നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, എപ്പോൾ വേണമെങ്കിലും നിനക്കെന്നെ വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും നിനക്കെൻ്റെ അടുത്തേക്ക് വരാം, ഞാൻ എപ്പോഴും ഫ്രീ ആണ്, ഓൾവേസ് വെൽക്കം എന്ന് പറയാറുണ്ടല്ലേ. ആ ഒരു നിമിഷത്തിൽ കേൾക്കുന്ന ആൾക്ക് അത് വലിയൊരു ആശ്വാസമായിരിക്കും. നമ്മളോട് അവർക്ക് വലിയൊരു ബഹുമാനമൊക്കെ തോന്നും. നമ്മളത് പറയുന്നത് തികഞ്ഞ ആത്മാർത്ഥതയോടെ തന്നെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇത്തരം വാചകങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കാതെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ തന്നെ സമാധാനത്തിനാണ് അതിരുകൾ ഇല്ലാതാക്കുന്നത് എന്ന് പലരും ഓർക്കാറില്ല. ജീവിതം എപ്പോഴും ഒരേ താളത്തിലല്ല മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില അതിരുകളുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം, എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, അങ്ങനെയുള്ള വാചകങ്ങൾ ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതെല്ലാ സമയത്തും നമുക്ക് ഓക്കെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വലിയ തിരക്കിലായിരിക്കും, വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും കഠിനമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും അവർ വിളിക്കുന്നത്. ആ സമയത്ത് അവരുടെ കോൾ എടുക്കാനോ അവരെ സ്വീകരിക്കാനോ നമുക്ക് ചിലപ്പോൾ സമയമുണ്ടാവില്ല, സാഹചര്യം ഉണ്ടാവില്ല. അത് അവരെ വല്ലാതെ വിഷമിപ്പിക്കും. ഒപ്പം നമ്മളൊരു വാക്ക് കൊടുത്തതിൻ്റെ പേരിൽ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലാവുകയും ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം മനസ്സിലായോ? ജോലി സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിലിരിക്കുമ്പോഴായിരിക്കും എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ ആ ഒരു സുഹൃത്ത് അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു കാര്യത്തിനായിട്ട് നമ്മളെ വിളിക്കുന്നത്. ആ കോള് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവർക്ക് വിഷമാവും, അവർക്ക് പരിഭവമാകും. അല്ലെങ്കിൽ വീട്ടിൽ നമ്മളൊരല്പം സ്വസ്ഥത ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അവർ കടന്നു വരുന്നത്. അവിടെ നമുക്ക് അവരെ വേണ്ട രീതിയിൽ സൽക്കരിക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ അത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുണ്ടാകുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അതിനായിട്ട് സ്വന്തം സമാധാനവും സമയവും പണയം വെക്കരുത്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും നോ എന്ന് കൃത്യമായ സമയത്ത് പറയാനായിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ മെച്യൂരിറ്റി. നമ്മുടെ സാഹചര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എനിക്ക് സൗകര്യമുള്ള സമയത്ത് ഞാൻ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാമെന്ന് പറയുന്നതാണ് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മാന്യമായ രീതി. നീ വിളിച്ചോ, ഞാൻ ഫ്രീ ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാം, എൻ്റെ തിരക്കുകൾ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറയുക. അതൊരു മോശം രീതിയല്ല, അത് മാന്യമായ രീതിയാണ്. അത് കേൾക്കുന്നവർക്ക് നിങ്ങളോടുള്ള വിശ്വാസ്യത കൂട്ടുകയും അല്ലാതെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, യു ആർ ഓൾവേസ് വെൽക്കം എന്നൊന്നും പറയാൻ നിൽക്കരുത്. എപ്പോഴും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം, ഏത് പാതിരാത്രിയും കടന്നു വരാം എന്നൊന്നും പറയാൻ നിൽക്കരുത്. അവർ പാതിരാത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കമാണ് തടസ്സപ്പെടുക, നാളെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളുടെ ജീവിതത്തെ സമ്മർദ്ദത്തിലാക്കരുത്. നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ ഒരു പ്രൈവസിക്കും കൃത്യമായ അതിരുകൾ നിശ്ചയിക്കണം. മറ്റുള്ളവരെ അനാവശ്യമായി വിഷമിപ്പിക്കാതിരിക്കാനും നിങ്ങളുടെ സ്വന്തം മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കാനും ഈ ഒരു തിരിച്ചറിവ് നിങ്ങളെ സഹായിക്കും. വിവേകത്തോടെ മാത്രം സംസാരിക്കുക. വാക്ക് പാലിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ മാത്രം വാഗ്ദാനങ്ങൾ കൊടുക്കുക. അനാവശ്യമായ പ്രഷറൊക്കെ മാറ്റിവെക്കുന്നതല്ല നല്ലത്. സ്വന്തം സമയത്തെയും സാഹചര്യങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് കൃത്യമായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതല്ലേ നമ്മുടെ സമാധാനത്തിന്

നമ്മളൊക്കെ കരിയറിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഡെയിലി വലിയൊരു ഓട്ടത്തിലാണല്ലേ, ശരിയല്ലേ? കൂടുതൽ പണം എങ്ങനെ സമ്പാദിക്കാം, വലിയ പദവികളിൽ എങ്ങനെ എത്തിച്ചേരണം, സ്വന്തമായി വലിയ നേട്ടങ്ങൾ എങ്ങനെ കൊയ്യാം, അങ്ങനെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചില വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ രാപ്പകലില്ലാതെ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നതും മത്സരങ്ങളുടെ ഈ ലോകത്തേക്ക് ചുവട് വയ്ക്കുന്നതും. ഈ ഓട്ടത്തിനിടയിൽ പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു സ്വാർത്ഥത കടന്നുകൂടാറുണ്ട്. മറ്റുള്ളവരെക്കാൾ മുന്നിൽ ഞാൻ എത്തണം, എൻ്റെ കാര്യങ്ങൾ മാത്രം ഭദ്രമാക്കണം എന്നൊരു ചിന്ത. കരിയറിലെ ആ ഒരു മത്സരബുദ്ധി കാരണം പലപ്പോഴും കൂടെയുള്ളവരുടെ സങ്കടങ്ങളോ അവരുടെ വീഴ്ചകളോ കാണാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല. അങ്ങനെ എല്ലാവരെയും ചവിട്ടിമതിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും പിന്നിലാക്കി നമ്മൾ ആഗ്രഹിച്ച ആ വലിയ വിജയത്തിൻ്റെ കൊടുമുടിയിൽ ഒരു ദിവസം നമ്മൾ ഒറ്റയ്ക്ക് ചെന്നെത്താം. പക്ഷേ ചുറ്റും നോക്കുന്ന സമയത്ത് കൂടെ ആ സന്തോഷം പങ്കിടാനായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് ആരുമില്ലാത്തൊരു അവസ്ഥയായിരിക്കും. അത് തരുന്ന വലിയൊരു ശൂന്യതയുണ്ട്. എടോ, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം എപ്പോഴും മുൻതൂക്കം കൊടുക്കേണ്ട നമ്മുടെ യാത്രയിൽ കൂടെയുള്ളവരെയും ഒപ്പം ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും വളരട്ടെ എന്ന് ചിന്തിക്കുന്ന ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ, അതാണ് വേണ്ടത്. അപ്പോഴല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത്. എത്ര സുന്ദരമായൊരു വരികളാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, തനിച്ച് നേടുന്ന വിജയത്തേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു കൂട്ടായ്മയെ ഒന്നിച്ച് വിജയത്തിലേക്ക് നയിക്കുന്നത്. ഓഫീസിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ കൈപിടിച്ച് ഒരാൾ കൂടി ഉയർച്ചയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് കോടികൾ കൊടുത്തു കഴിഞ്ഞാൽ പോലും വിപണിയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഒന്നല്ല. സ്വാർത്ഥതയോടെ നേടുന്ന പദവികളേക്കാൾ സ്നേഹത്തോടെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നേടുന്ന സ്ഥാനത്തിനാണ് എപ്പോഴും വില കൂടുക. കരിയറിലെ ലീഡർഷിപ്പ് എന്നാൽ മറ്റുള്ളവർക്ക് മുകളിൽ അധികാരം സ്ഥാപിക്കലല്ല, മറിച്ച് കൂടെയുള്ളവരെയും ഒപ്പം വളർത്തലാണ്. നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ സഹായങ്ങൾ, ഇതൊക്കെ കൂടെയുള്ളവർക്ക് കൂടി തണലാകുന്ന രീതിയിൽ പങ്കുവയ്ക്കുക. നിങ്ങൾ കാരണം ഒരാളുടെ ജീവിതം കൂടി പച്ചപിടിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വ്യക്തിത്വം വിജയിക്കുന്നത്. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ മൂല്യം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല, മറിച്ച് അത് ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്വാർത്ഥമായ മത്സരങ്ങളിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുക, വിജയങ്ങൾ നേടുക, പക്ഷേ അത് മറ്റുള്ളവരെ തള്ളിയിട്ടുകൊണ്ടാവരുത്. കൂടെയുള്ളവരുടെ കൈപിടിക്കുക, അവരെയും ഒപ്പം കൂട്ടുക, അവരെയും ഉയരങ്ങളിലേക്ക് നയിക്കുക. ആ ഒരു വലിയ മനസ്സും കരുണയും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുക. കൂട്ടായ വിജയത്തിൻ്റെ സന്തോഷം എപ്പോഴും നിങ്ങളുടെ ഉള്ളിലിങ്ങനെ നിറഞ്ഞു നിൽക്കുക. അനാവശ്യമായിട്ട് സ്വാർത്ഥതകൾ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. പരസ്പരം സഹായിച്ചും ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊന്ന് വീണു പോകുമ്പോൾ എഴുന്നേൽപ്പിക്കാൻ ആളുകൾ കൂടെ ഉണ്ടാവുക. അല്ലെങ്കിൽ വീണു പോകുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാവും, എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുക.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ജീവിതം എപ്പോഴും ഒരേ താളത്തിലല്ല മുന്നോട്ട് പോകുന്നത്. അതെവിടെയാണെങ്കിലും അല്ലേ, ജോലിയാണെങ്കിലും വ്യക്തിജീവിതമാണെങ്കിലും, കടലിങ്ങനെ അലതല്ലുന്നതുപോലെ ഉയർച്ച താഴ്ചകൾ സാധാരണമാണ്. നമ്മൾ വലിയ വിജയങ്ങൾ നേടുമ്പോൾ, നമ്മുടെ കയ്യിൽ പണവും പദവിയും ഉള്ളപ്പോൾ, ചുറ്റും ആഘോഷിക്കാനായിട്ട് ഒരുപാട് മനുഷ്യർ തനിയെ കടന്നു വരാറുണ്ട്. ആ നല്ല നേരങ്ങളിൽ അവരൊക്കെ തരുന്ന സ്നേഹവും പിന്തുണയും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇവരൊക്കെ എൻ്റെ ജീവൻ്റെ ജീവനാണ് എന്നൊക്കെ. കരിയറിലോ ബിസിനസ്സിലോ പെട്ടെന്നൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വല്ലാതെ തകർന്നു പോകുന്ന ഒരു കഠിനമായ സാഹചര്യം വരുമ്പോൾ, അപ്പോഴാണ് യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുന്നത്. അതുവരെ കൂടെ ഉണ്ടായിരുന്ന പലരും പതുക്കെ ഫോൺ കോളുകളൊക്കെ ഒഴിവാക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് തന്ത്രപൂർവം അവർ ഒഴിഞ്ഞു മാറും. നമ്മൾ ഏറ്റവും കൂടുതൽ കൈപിടിക്കാൻ ആഗ്രഹിച്ചവർ തന്നെ നമ്മളെ പാതി വഴിയിൽ തനിച്ചാക്കി നടന്നു പോകുന്നത് കാണുമ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ തരുന്നൊരു വേദനയുണ്ട്. നമ്മുടെ ലൈഫിൽ നല്ല നേരവും വരും, മോശം നേരവും വരും. അത് പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും മോശം സിറ്റുവേഷനുകളിൽ നമ്മളെ തനിച്ചാക്കി കൈവിട്ടു പോയൊരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയെ പിന്നീട് നമ്മുടെ നല്ല കാലത്ത് ഒരിക്കലും കൂടെ കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. കേൾക്കുമ്പോൾ ഒരല്പം കടുത്ത തീരുമാനമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് നമ്മുടെ ലൈഫിൽ വേണ്ടൊരു കാര്യമാണ്. നമ്മുടെ മോശം സമയത്ത് നമ്മളെ വേണ്ടാതിരുന്നവർക്ക്, നമ്മൾ കഷ്ടപ്പെട്ട് തനിയെ പോരാടി ജയിച്ച് കയറിയ നമ്മുടെ നല്ല കാലത്ത് നമ്മുടെ കൂടെ ഇരിക്കാൻ എന്തർഹതയാണുള്ളത്? വിജയങ്ങളിൽ മാത്രം പങ്കാളികളാകാൻ വരുന്ന അത്തരം മനുഷ്യരെയാണ് നമ്മൾ അവസരവാദികൾ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ തകർച്ചകളിൽ ഒപ്പം കരയാനും കൈപിടിക്കാനും മനസ്സില്ലാത്തവർക്ക് നിങ്ങളുടെ വിജയങ്ങളിൽ ഒപ്പം ചിരിക്കാനും യാതൊരുവിധ അവകാശമില്ല. ചിലപ്പോൾ നമ്മുടെ നല്ല കാലം തിരികെ വരുന്ന സമയത്ത് ഇതേ മനുഷ്യർ പഴയ ബന്ധം പുതുക്കാനായിട്ട് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്നേക്കാം. അവിടെയാണ് നമ്മൾ നമ്മുടെ പക്വത കാണിക്കേണ്ടത്. അവരോട് തർക്കിക്കാനോ വഴക്കിടാനോ പോകേണ്ട കാര്യമില്ല. പക്ഷെ വീണ്ടും ഒരു ചതിക്ക് വഴി കൊടുക്കാത്ത രീതിയിൽ കൃത്യമായൊരു ബൗണ്ടറി, അകലം പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിപ്പോൾ നമ്മുടെ ജോലിയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും, നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരുടെ മനസ്സ് കാണുക. വീണപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ കൊച്ചു സൗഹൃദങ്ങൾക്ക് നൽകുന്ന വില ഒരിക്കലും നിങ്ങളുടെ നല്ല കാലത്ത് വന്നുകൂടുന്ന വലിയ കൂട്ടങ്ങൾക്ക് നൽകരുത്. നിങ്ങളുടെ ആത്മാഭിമാനം ഒരിക്കലും ആർക്കു മുന്നിലും പണയം വെക്കരുത്. മോശം സമയങ്ങൾ വരുന്നത് ഒരു തരത്തിൽ നല്ലതാണ്. ആരൊക്കെയാണ് കൂടെയുള്ളത് എന്നും ആരൊക്കെയാണ് കൂടെയുള്ളതായി അഭിനയിക്കുന്നതെന്നും തിരിച്ചറിയാനായിട്ട് കാലം തരുന്ന വലിയൊരു അവസരമാണിത്. ആ തിരിച്ചറിവുകളെ നെഞ്ചോട് ചേർക്കുക. നിങ്ങളെ തനിച്ചാക്കി പോയവരെ അവിടെ തന്നെ വിട്ടേക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ വിശ്വസിച്ച് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോവാനായിട്ട് കഴിയുക. ഈ അവസരവാദികളെയൊക്കെ മാറ്റി നിർത്തുന്നതാണ് നല്ലത്. മനസ്സിലായല്ലേ? സന്തോഷം ഉണ്ടാവുമ്പോൾ കൂടെ വരികയും സങ്കടം ഉണ്ടാവുമ്പോൾ തള്ളിക്കളയും ചെയ്യുന്ന അത്തരം അവസരവാദികൾ നമ്മുടെ ലൈഫിൽ ഇനി വേണ്ട. നമുക്ക് ആത്മാഭിമാനം എന്നൊരു കാര്യമില്ലേ, അത് കളഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുത്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
2: 90s കിഡ്സ്, ജെൻസി എന്നൊക്കെ നമ്മൾ കുട്ടികളെയും ആൾക്കാരെയും ഒക്കെ തരംതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാട്ടുകൾക്ക് ഇത്തരം അതിർവരമ്പുകളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വിധു പ്രതാപിന്റെ പാട്ടുകൾക്ക് വേണ്ടി ജെൻസി കുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായിരുന്നു. കാരണം പാട്ടുകൾക്ക് അങ്ങനെ ഇന്ന ഭാഷയിലോ അല്ലെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പാട്ടുകൾ, അങ്ങനെ ഒരു വേർതിരിവില്ലല്ലോ. മനോഹരമായ ശബ്ദമുണ്ട്, നിങ്ങൾക്ക് ഭംഗിയായി ആലപിക്കാനുള്ള ഒരു കഴിവുണ്ട് എങ്കിൽ തീർച്ചയായും നല്ല സംഗീത സംവിധായകരുടെ ഗാനങ്ങൾ നമ്മളിലേക്ക് എത്തും എന്നത് തീർച്ചയായിട്ടും സത്യമായ കാര്യമാണ്. ആ മനോഹരമായ ശബ്ദവും വ്യത്യസ്തമായ ഒരു ആലാപന ശൈലി കൊണ്ട് നമ്മുടെ മലയാളികളുടെ ഹൃദയത്തിൽ തന്റേതായൊരു ഇടം നേടിയ ഗായകനാണ് വിധു പ്രതാപ്. മെലഡി ആയിക്കോട്ടെ, ഫാസ്റ്റ് നമ്പർ ആയിക്കോട്ടെ, വളരെ അനായാസമായി ആലപിക്കുന്ന ഒരു മികച്ച ഗായകൻ. തെലുങ്ക്, തമിഴ്, മലയാളം, അങ്ങനെ ഒരുപാട് ഭാഷകളിൽ തന്റേതായ ശബ്ദമാധുര്യം പകർന്നിട്ടുണ്ട് അദ്ദേഹം. സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലും ഒരു നിറ സാന്നിധ്യം എന്ന് തന്നെ പറയണം. വിധു പ്രതാപിന്റെ ഓരോ ഗാനവും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒത്തിരി നല്ല പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഏത് പാട്ട് ആദ്യം പ്ലേ ചെയ്യണം എന്ന കൺഫ്യൂഷൻ മാത്രമാണ് എനിക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗാനം ഔസേ പച്ചൻ സംഗീതം നൽകി കഥ എന്ന മലയാളം സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിധു പ്രതാപ് എന്ന ഗായകന്റെ മനോഹരമായ ശബ്ദം മഴയുള്ള രാത്രിയിൽ എന്ന ബ്യൂട്ടിഫുൾ സോങ്ങോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായ യാത്ര ആരംഭിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര. സ്റ്റേറ്റ് അവാർഡ് വരെ നേടിയ തിരുവനന്തപുരത്തിന്റെ സ്വന്തം വിധു പ്രതാപിന്റെ ആദ്യത്തെ ഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. പ്ലേ ചെയ്യുന്നത് ആർജി ഹീരയാണ്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സ്റ്റേ ട്യൂൺഡ് ടു

ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഒരു പാട്ട് തന്നെയാണ് പകൽ കിനാവിൽ എന്ന് പറഞ്ഞ ഗാനം. ഈ ഗാനം ഒരു ആൽബം സോങ് ആണ്. മനു രമേശൻ കമ്പോസ് ചെയ്ത്, മഹേഷ് നാരായണൻ വരികൾ എഴുതി, വിധു പ്രതാപ് പാടിയ ഒരു പാട്ട്. പക്ഷെ ഇതൊരു ആൽബം സോങ് ആണ്. ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ച് ചെറുപ്പക്കാരെല്ലാവരും ചേർന്ന് ഒരു ആൽബം ഉണ്ടാക്കുന്നു. ആൻഡ് ആ ആൽബത്തിൽ വിധു പ്രതാപിന്റെ ഭാര്യയായിട്ടുള്ള ദീപ്തി തന്നെയാണ്, നല്ലൊരു നർത്തകി കൂടിയായിട്ടുള്ള ദീപ്തിയാണ് അന്ന് ഈ ഒരു ആൽബത്തിൽ ഒരു സ്റ്റാർ കാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നുണ്ടാക്കുന്ന ഒരു ചെറിയ ആൽബം ആയതുകൊണ്ട് തന്നെ വിധു പ്രതാപ് തന്നെ ലൈറ്റ് ബോയ് ആയിരുന്നിട്ടുണ്ട്, വിധു പ്രതാപ് തന്നെ പാടിയിട്ടുണ്ട്. കറണ്ട് പോയ സമയത്ത് പ്ലേ ചെയ്യാൻ പാട്ടില്ലാതായപ്പോൾ ഡാൻസ് ചെയ്യാൻ വേണ്ടി പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്ത് വളരെ നന്നായി അഭിനയിക്കുകയും പാടുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്നൊരു പാട്ടുണ്ടാവുകയാണ്. അതാണ് പകൽ കിനാവിൽ ഞാൻ കാണും സ്നേഹമോദി എന്ന പാട്ട്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് കേൾക്കാം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ആ ഒരു മനോഹരമായ ഓർമ്മയിലേക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന അത്തരം ഡാൻസും കൊറിയോഗ്രാഫിയും ഒക്കെ വന്നിട്ടുള്ള ഒരു പാട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷ്വൽസ് അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. എന്തായാലും ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ ഈ പാട്ടിന്റെ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്. വിധു പ്രതാപ് എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു ആൻഡ് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഒരു പാട്ടുകാരനെ വളരെ ധൈര്യത്തോടു കൂടി, അല്ലെങ്കിൽ ഏറെ അഭിമാനത്തോടു കൂടി ഒരു പാട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയും അതേസമയം അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സ് എന്നുകൂടി പറയണം. ശരത് എന്ന സംഗീത സംവിധായകനാണ് വിധു പ്രതാപ് എന്ന അതുല്യ ഗായകനെ മലയാളികൾക്കിടയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അതും ദേവദാസി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി, ശരത് കമ്പോസ് ചെയ്ത പൊൻവസന്തമാഗമം എന്ന പാട്ട്. ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഇതൊരു വ്യത്യസ്തമായ താളക്രമത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ്. സാധാരണ പാട്ടുകൾ പോകുന്ന ഒരു ഒഴുക്കിൽ പോകാതെ ഒരു വ്യത്യസ്തമായ താളക്രമത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. പക്ഷേ വളരെ ഭംഗിയായി തന്നെ വിധു പ്രതാപ് എന്ന ഗായകൻ അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് വന്നിട്ടുള്ള ഈ പാട്ട് നമുക്ക് തീർച്ചയായിട്ടും കേൾക്കണം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: വളരെ വളരെ വൈകി ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ഗാനമാണിത്. ഞാനിത് ആദ്യത്തെ വട്ടം കേട്ടു, രണ്ടാമത് കേട്ടു, മൂന്നാമത് കേട്ടു, എനിക്ക് ഇപ്പോഴും എന്റെ പ്ലേലിസ്റ്റിലേക്ക് പെട്ടെന്ന് കയറിക്കൂടിയ ഒരു ഗാനം എന്ന് തന്നെ പറയണം. കാറ്റിലെ തലയാട്ടര്, യെസ്, ഇളയരാജ എന്ന അതുല്യ സംഗീത സംവിധായകനൊപ്പവും വിധു പ്രതാപ് എന്ന ഗായകൻ പാടിയിട്ടുണ്ട്. ആൻഡ് പലർക്കും ഈ പാട്ട് അറിയില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. സൊല്ല മരന്ത കഥൈ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ കമ്പോസ് ചെയ്ത് അന്ന് കാട്ടിലെ തലയാട്ടര എന്ന പാട്ട് വളരെ ഭംഗിയായി തന്നെ വിധു പ്രതാപ് പാടിയിട്ടുണ്ട്. ഒരു മലയാളിയാണെന്ന് നമുക്കൊരിക്കലും ഫീൽ ചെയ്യാതെ വളരെ നല്ല ഭാഷ, വളരെ നല്ല ഭംഗിയായി തമിഴ് ഭാഷ കൈകാര്യം ചെയ്യുകയും ആ പാട്ടിന് ആവശ്യമുള്ള താളത്തിനനുസരിച്ച് ഒരു ഒരു ഒരു നാടൻ പാട്ടാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാമീണതയുള്ള ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു പഴയകാല ഓർമ്മകളിലേക്കും നന്മകളിലേക്കും ഒക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന പോലത്തെ ഒരു പാട്ടാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ അറിയാതെ അത് എൻ്റെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു എന്ന് തന്നെ പറയണം. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിധു പ്രതാപ് എന്ന മനോഹരമായ പാട്ടുകാരൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീര നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ്, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
1: என்னடா வேலையை பார்க்காம சினிமாவில் வேற ஹீரோ மாதிரி பாடிக்கிட்டு இருக்க, பொழுதாச்சுரா வேலையா?

സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഗായകൻ, വിധു പ്രതാപ് എന്ന മനോഹരമായ പാട്ടുകാരന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സായാഹ്നം എന്ന ചിത്രത്തിന് വേണ്ടി ജി രവീന്ദ്രനാഥ് കമ്പോസ് ചെയ്ത ഈ പാട്ടും യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാനമാണ്. അതിന്റെ വരികളായിക്കോട്ടെ, അതിന്റെ സംഗീതമായിക്കോട്ടെ, അത് പാടിയിരിക്കുന്ന രീതിയായിക്കോട്ടെ, നമ്മുടെ മനസ്സിലേക്കൊരു ദുഃഖം ആഴ്ന്നിറങ്ങുന്ന വേദനയിൽ പാടുന്ന പോലെയുള്ളൊരു പാട്ട്. എന്നാൽ ആ ദുഃഖത്തെ നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പോലത്തെ അത്തരം യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ തിരിഞ്ഞ് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. ഈ പാട്ട് വിധു പ്രതാപ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുവരുന്നു എന്നതിനപ്പുറത്ത് കാലമേ കൈക്കൊള്ളുക നീ എന്ന ഈ പാട്ട് ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകന്റെ മരണസമയത്ത് ഈ പാട്ടുകൾ പ്ലേ ചെയ്തിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരം ആഴത്തിലുള്ള, നമ്മളെ സ്പർശിക്കുന്ന, കാലത്തിനപ്പുറം നിലനിൽക്കുന്ന ഒരു പാട്ട് എന്ന് തന്നെ പറയണം. കാലമേ കൈക്കൊള്ളുക നീ, സായാഹ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി വിധു പ്രതാപ് പാടിയ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീരാവണ, അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: പുതിയ ശബ്ദങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരുന്നൊരു സമയം. കമലും മോഹൻ സിത്താരയൊക്കെ പുതിയ പാട്ടുകൾക്ക് വേണ്ടി, പുതിയ ശബ്ദങ്ങൾക്ക് വേണ്ടി ഒരു അന്വേഷണം ആരംഭിച്ച സമയത്താണ് ഒരുപാട് നല്ല കലാകാരന്മാർ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഫ്രാങ്കോ, ജോത്സ്ന, രഞ്ജിനി, അനൂപ്, വിധു പ്രതാപ്, അങ്ങനെ ഒരു വലിയ കൂട്ടം സംഗീതത്തെയും മലയാള സിനിമയെയും സ്നേഹിച്ച് പുറത്തു നിന്നിരുന്നു. അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. അന്ന് ഒരുപാട് നല്ല പാട്ടുകൾ നമ്മൾ എന്ന സിനിമയിലൂടെ നമുക്ക് ലഭിച്ചെങ്കിലും വിധു പ്രതാപിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു പാട്ട് തന്നെയാണ് മറക്കാം എല്ലാം മറക്കാം എന്ന പാട്ട്. അന്ന് തൃശൂർ ചേതന സ്റ്റുഡിയോയിൽ 3 പ്രാവശ്യം പോയി പാടിയിട്ടുള്ളൊരു പാട്ടാണ്. ഒരു പ്രാവശ്യം പാടുന്നു, പിന്നെയും പാടുന്നു. ഒരു സ്പോട്ട് ലൈറ്റൊക്കെ മാത്രം തന്ന് ബാക്കി എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് കരഞ്ഞുകൊണ്ട് നീ പാടണം, നിന്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും അതിലേക്ക് മാക്സിമം കൊടുത്തുകൊണ്ട് നീ പാടണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പാടിയ ഒരു പാട്ട് മറക്കാം എല്ലാം മറക്കാം. സ്വപ്നക്കൂട്, നമ്മൾ, അങ്ങനെ യുവത്വം തുളുമ്പി നിൽക്കുന്ന ഒരുപാട് പാട്ടുകൾ, ഒരുപാട് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു വലിയ കൂട്ടുകെട്ട് തന്നെയായിരുന്നു അത്. എന്തായാലും മറക്കാം എല്ലാം മറക്കാം, പക്ഷെ പാട്ടുകൾ നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല. സ്വപ്നക്കൂട് എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഒരു പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീര. സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.
1: Come on.

എ ആർ റഹ്മാൻ വരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട്. നങ്ങേലി എന്ന മ്യൂസിക് വീഡിയോ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. വിധു പ്രതാപ് എന്ന അതുല്യ ഗായകനെ നമ്മൾ ഓർക്കുന്ന സമയത്ത് വ്യത്യസ്തമായ ഒരുപാട് ശബ്ദങ്ങൾ യോജിപ്പിച്ച് എക്കപ്പെല്ല പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു നാടൻ ശൈലിയിലേക്ക് എങ്ങനെ എക്കപ്പെല്ലയെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന വലിയ എക്സ്പെരിമെന്റുകളുടെയും ഒരു ഒരു കൂട്ടുകെട്ടിന്റെയും ഒക്കെ ഭാഗമായി ഉണ്ടായ ഒരു ആൽബമാണ് നങ്ങേലി എന്ന് പറയുന്നത്. അതിലെ നങ്ങേലി എന്ന ക്യാരക്ടർ അവസാന നിമിഷമാണ് ദീപ്തി എന്ന നർത്തകി, വിധു പ്രതാപിന്റെ ഭാര്യയായ ദീപ്തി എന്ന നർത്തകിയിലേക്ക് എത്തുന്നത്. ഒരുപാട് പേരെ അന്വേഷിച്ചെങ്കിലും അവസാന നിമിഷം സമയമില്ല എന്ന ദീപ്തി എന്നെ അതങ്ങ് ചെയ്തോളൂ എന്ന് പറയുകയും അങ്ങനെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾക്കിടയിൽ നിന്ന് ജനിച്ച ഒരു നല്ലൊരു ആൽബം. രമേഷ് നായർ വരികൾ എഴുതി, മനു രമേശൻ കമ്പോസ് ചെയ്ത്, വിധു പ്രതാപ് പാടിയ നങ്ങേലി എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ FM, നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്, ഇത് ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ഇപ്പോഴും പല കല്യാണങ്ങൾക്കും ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അത്രമാത്രം ആൾക്കാരിലേക്ക് നടന്നു കയറിയ ഒരു പാട്ട് എന്ന് വേണം പറയാൻ. വിദ്യാസാഗർ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ വല്ലാത്തൊരു കഴിവിലുണ്ടായ ഒരു പാട്ട് തന്നെയാണ് വെണ്ണക്കല്ലിൽ നിന്നെ തൊട്ടു. ഇപ്പോഴും നമ്മൾ പല സ്റ്റേജ് ഷോയിൽ, എസ്പെഷ്യലി വിധു പ്രതാപ് സ്റ്റേജ് ഷോസിൽ പോകുന്ന സമയത്ത് ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്ന, വീണ്ടും വീണ്ടും പാടണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണിത്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള അവരുടെ ഒരു എനർജറ്റിക് സോങ്സിന്റെ ലിസ്റ്റിൽ തീർച്ചയായും ഇടം പിടിച്ചിട്ടുള്ള ഈ പാട്ട് തീർച്ചയായിട്ടും എങ്ങനെ പ്ലേ ചെയ്യാതിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, രാധിക തിലകും വിധു പ്രതാപും ബിജു നാരായണനും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ആൽബം ഇറങ്ങുന്നത്. അന്ന് പല മ്യൂസിക് ഷോസും നമ്മൾ വിളിച്ച് പാട്ട് ചോദിക്കുന്ന അത്തരം രീതിയിലേക്കൊക്കെ നമ്മൾ ഗാനങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ മഴ എന്ന ആൽബം വേറിട്ട് നിന്നതായി എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ സ്റ്റോറി ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, വരികളായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയണം. ശിവദ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഈ ആൽബവും അതിൽ കൂടെ പോകുന്നൊരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ആൻഡ് വിധു പ്രതാപിൻ്റെ ശബ്ദത്തിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു പാട്ടാണത്. വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്, വളരെ അർത്ഥവത്തായ വരികൾ. ഒരു കൊച്ചു കുട്ടിയായി ആ പാട്ട് ഞാൻ കേട്ടിരുന്നു എങ്കിലും ആ പാട്ടിലുള്ള വിഷമവും അല്ലെങ്കിൽ ആ കഥയിലുള്ള വിഷമവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇത്ര പെട്ടെന്നാണ് വന്നു കയറിയതെന്നും അതിപ്പോഴും എന്തുകൊണ്ട് മനസ്സിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഒരു ഒരു അറയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിനൊന്നും ഇന്നും ഉത്തരമില്ല. പക്ഷെ പാട്ടുകൾ അങ്ങനെയാണ്, കാരണങ്ങളൊന്നുമില്ലെങ്കിലും അവ നമ്മളുടെ പ്രിയപ്പെട്ട ചില ഇടങ്ങളിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത്. അതുതന്നെയാണ് ഈ ആൽബത്തിനെ കൂടുതൽ മനോഹരമാക്കുന്നതും. ദീപ്തിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് വിധു പ്രതാപ് എന്ന ഗായകന്റെ. എന്തായാലും ഈ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മഴ എന്ന ആൽബത്തിൽ നിന്നും എസ് രമേശൻ നായർ വരികൾ എഴുതി, മനു രമേശൻ കമ്പോസ് ചെയ്ത് വിധു പ്രതാപിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള ഗാനം കേൾക്കുന്നു. നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജയ് ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സൗഹൃദങ്ങൾ എന്നും ഗായകർക്ക് ഒരു മുതൽക്കൂട്ടാണെന്നാണ് ഞാൻ പറയാം. ഒരുപാട് നല്ല കൂട്ടുകെട്ടിൽ ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡ്യുവറ്റ് ഗാനങ്ങൾ പാടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സൗഹൃദം തീർച്ചയായിട്ടും ആ പാട്ടിൽ നമുക്ക് പ്രതിഫലിച്ചു കാണാറുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു സൗഹൃദമാണ് വിധു പ്രതാപും ജ്യോത്സ്ന എന്ന ഗായികയും തമ്മിലുള്ളത്. ഏറ്റവും കംഫർട്ടബിൾ ആരാണ് പാടാൻ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ജ്യോത്സ്ന എന്ന പേര് കേൾക്കാറുണ്ട്. അങ്ങനെയാണ് സൗഹൃദത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അങ്ങനെ ജ്യോത്സ്നയും വിധു പ്രതാപും ചേർന്ന് ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും ഒരു ആൽബം സോങ് ഇത്രയും ഹിറ്റായത് എനിക്ക് തോന്നുന്നു മേലെ മാനത്ത് താരകൾ മിന്നുന്നു എന്ന പാട്ട് തന്നെയാണ്. ശ്യാം ധർമ്മൻ കമ്പോസ് ചെയ്ത് രാജു രാഘവ് വരികൾ എഴുതിയ ഈ പാട്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ആ സമയത്ത് ഇഷ്ടമുള്ള ഗാനം തന്നെയായിരുന്നു. ഒരു ആൽബം സോങ് ആണ്, പക്ഷെ അതിൽ വളരെ സ്ട്രോങ് ആയ ഒരു കഥ അവർ പറയുന്നുണ്ട്. ആ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ശബ്ദങ്ങൾ ഈ രണ്ട് ശബ്ദത്തിലും നമ്മൾ ഈ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, ഡ്യുവറ്റ് ആയിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിധു പ്രതാപ് എന്ന അതുല്യ ഗായകന്റെ പല പാട്ടുകളിലൂടെയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പാട്ടുകളും കഥകളും ഇവിടെ തീരുന്നില്ല, മറ്റൊരു ദിവസം നമുക്ക് കേൾക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓണഹലി FM. സ്റ്റേ ട്യൂൺഡ്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 75.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star ബി എൻ ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.